ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 25, കൊല്ലവർഷം 1201, ഇടവം 1, 2026 മെയ് 15, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: ഒരു മഹാനെക്കുറിച്ച് തിരുവിതാംകൂറിൽ പ്രസിദ്ധമായുള്ളൊരു കഥയാണ്. കഥാനായകൻ തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ ഒരു കാലത്ത് ദളവയായിരുന്ന് ആദ്യമായി ഇവിടെ കണ്ടെഴുത്ത് ഏർപ്പാടാക്കിയ ആളാണ്. അദ്ദേഹം തൻ്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് കണ്ടെഴുത്തിനെയും കരം പിരിക്കേണ്ട തോതിനെയും വൃക്ഷങ്ങൾ ഇനം തിരിക്കേണ്ട ക്രമത്തിനെയും വേണ്ട വ്യവസ്ഥകൾ ഏർപ്പെടുത്തി അവയ്ക്ക് വിരുദ്ധമായി യാതൊരു വിധത്തിലും പ്രവർത്തനം നടത്താതിരിക്കുന്നതിൽ ജാഗരൂകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലെത്തി. പടിഞ്ഞാറേ അറപ്പുരമുറ്റത്ത് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം യാദൃച്ഛികമായി തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കി. തിക്കിത്തിരക്കി നിൽക്കുന്ന കൂമ്പുകളും വികസിച്ച് സമൃദ്ധമായുള്ള പൂക്കുലകളും കനത്ത തെങ്ങിൻ കുലകളും തഴച്ചു നിൽക്കുന്ന ഓലമടലുകളും കൊണ്ട് മനോഹരമായ ആ തെങ്ങ് കണ്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, നല്ല ഒന്നാം തരത്തിൽ കൊള്ളിക്കേണ്ട തെങ്ങ് തന്നെയാണിത്. തുടർന്ന് അമ്മയുടെ അടുത്തെത്തി അദ്ദേഹം ചോദിച്ചു, അമ്മേ, നമ്മുടെ ഈ പുരയിടത്തിൽ കണ്ടെഴുത്ത് നടത്തിയോ? ഓഹോ, നമ്മുടെ കൂടെ താമസിച്ചിരുന്ന മല്ലനായിരുന്നു ഇവിടുത്തെ കണ്ടെഴുത്ത് പിള്ള. ചോറ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. പെട്ടെന്നുണ്ടായ വികാരത്തള്ളലിൽ ആ സ്വാധ്വി അറിയാതെ പറഞ്ഞു നിർത്തി. അർത്ഥോക്തിയിലുള്ള ആ പറച്ചിലും മുഖത്തെ പരിഭ്രമവും കണ്ട മകന് ചോദിച്ചു, എന്താണമ്മേ, മുഴുവൻ പറയരുതോ? അവൻ്റെ കഥ മുഴുവൻ പറയൂ. ഒന്നും കാണിച്ചില്ല, നീ കേൾക്കത്തക്കതായി ഒന്നും ഇവിടെ നടന്നുമില്ല. എൻ്റെ മോൻ വിശന്ന് വലഞ്ഞു നിൽക്കാതെ വല്ലതും കഴിക്ക്, ആ സ്നേഹമയ്യായ അമ്മ പറഞ്ഞു. അത് കേട്ട മകൻ പറഞ്ഞു, അമ്മേ, ഈ ഉരുട്ട് വിരട്ടൊന്നും വേണ്ട, സത്യം മുഴുവൻ പറയൂ, കേൾക്കട്ടെ. നിന്റെ ചട്ടപ്രകാരം എല്ലാം നടന്നിട്ടുണ്ട്, അമ്മ പറഞ്ഞു. ശരി, എങ്കിലെന്തിനാണ് ഈ പരിഭ്രമം? പടിഞ്ഞാറ് വയസ്സ് നിൽക്കുന്ന തെങ്ങിനെ എത്രാം തരത്തിൽ പെടുത്തി? മകൻ ചോദിച്ചു. അത് കേട്ട ആ മാതാവ് വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഒന്നാം തരമോ രണ്ടാം തരമോ മൂന്നാം തരമോ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഏത് തരത്തിലാണ് പെടുത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയണം. മകന് നിർബന്ധമായി. അപ്പാ, ആരുടെയും വയറ്റത്തടിക്കരുതേ, ഗതിയില്ലാത്തവരോട് കടുങ്കൈയൊന്നും എടുക്കരുതേ. ആ അമ്മ കേണു, ആരവിടെ? മകൻ്റെ കൽപ്പന കേട്ട ആ മാതാവ് പറഞ്ഞു, അവൻ ആളയക്കണ്ട, മൂന്നാം തരമായി എഴുതാൻ ഞാനാ പറഞ്ഞത്. വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കുക. അമ്മയെ ശിക്ഷിക്കുകയോ? ശമ്പളം വാങ്ങുന്നത് അവനാണ്, അപവാദം എനിക്കും. പൊന്നുതമ്പുരാൻ്റെ ദളവ ഞാനായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല, മകൻ കട്ടായം പറഞ്ഞു. മാതാവിൻ്റെ അശ്രുജലതി കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. കളവായി കണക്കെഴുതിയ കണ്ടെഴുത്ത് മല്ലൻപിള്ളയുടെ പെരുവിരലുകൾ രണ്ടും ഛേദിക്കപ്പെട്ടു. ദളവായിയുടെ വകഭൂമിയാകെ ആവർത്തിച്ച് കണ്ടെഴുതുകയും ചെയ്തു. 119 വർഷം മുമ്പ് കേരളത്തിലെ മലയാള ഒന്നാം പാഠം

0: പുസ്തകത്തിലെ ഒരു പാഠഭാഗമാണിത്. ഈ കഥയിലെ ഗുണപാഠമൊന്നും എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ കഥയിലെ നായകനായ ദളവ മഹാനിഷ്ഠൂരനാണെന്ന് തോന്നാമെങ്കിലും നീതി നടത്തിപ്പിൽ അദ്ദേഹം കാണിച്ച പക്ഷപാതമില്ലായി അദ്ദേഹത്തെ പൂജ്യനാക്കുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് മലയാള ഭാഷയിൽ പരിണതപ്രജ്ഞരായ പണ്ഡിതന്മാരുടെ ഒരു സമിതി തയ്യാറാക്കിയ പാഠപുസ്തകത്തിലാണ് ഈ സംഭവം ചേർത്തിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കുട്ടികൾക്ക് ആദ്യകാലങ്ങളിൽ രാജ്യസ്നേഹികളുടെയും നീതിബോധവും സത്യസന്ധതയുമുള്ള ത്യാഗികളുടെ മഹാരഥന്മാരുടെയും ഒക്കെ കഥകൾ പഠിക്കാനുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ അവയൊക്കെയും പാഠഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനാൽ കുട്ടികളുടെ സ്വദേശാഭിമാനത്തെയും രാജ്യസ്നേഹത്തെയും ഒക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാനാവും. സത്യധർമ്മച്യുതാൽപുംസ കൃതാദാശി വിഷാദിവ എന്ന മഹാഭാരതവാക്യത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്: സത്യധർമാദികൾ വെടിഞ്ഞിടുന്ന പുരുഷനെ ക്രുധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. എമ്പ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികളും മറ്റൊന്നല്ലല്ലോ സൂചിപ്പിക്കുന്നത്. കള്ളവും ചതിയുമില്ലാതെ മാലോകരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു മഹാകാലത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ ആണ്ടിലൊരിക്കൽ താൻ ഭരിച്ചിരുന്ന നാട്ടിലേക്ക് വരുന്ന മഹാബലി ചക്രവർത്തിയെ ഓണം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കാറുണ്ട്. എന്നാൽ സത്യസന്ധതയോടെ കർക്കശനായി നീതി നിർവഹണം നടത്തിയ വേലിത്തമ്പി ദളവ എന്ന രാജ്യസ്നേഹിയെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇക്കാലത്തെ പരിതസ്ഥിതിയിൽ അങ്ങനെ ഒരു നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവും പലരും ആഗ്രഹിക്കുക. മഹാകവി അക്കിത്തം എഴുതിയതുപോലെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം.
1: സുഭാഷിതമാണ് കേട്ടത്. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശം ഉന്നയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് യുഎഇയിൽ എത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതലയോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കാസർകോട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ജൂൺ 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ

ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ഭാരതപ്പുഴ എന്ന കവിത, ആലാപനം മുഖത്തല തുളസീധരൻ, ഉദയഗീതം സീതാലക്ഷ്മി വെങ്കടേശൻ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് രചിച്ച നോവൽ സുന്ദരികളും സുന്ദരന്മാരും 18-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് സഞ്ചാരി. 11:02 ചലച്ചിത്രഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര. ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 സ്പോൺസർഡ് പരിപാടി ലംഹേ, 3 മണിക്ക് ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4 മണിക്ക് മഴവില്ല്, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട്, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9 മണിക്ക് ഗസൽ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6-ാം ദിവസം, കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൌനസാക്ഷി, രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ കെവി, ലേഖ വിമൽ. 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 4.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഇന്നത്തെ ഉഷമലരിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിതയാണ് ആലപിക്കുന്നത്. മുഖത്തല തുളസീധരൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത. ആലപിച്ചത് മുഖത്തല തുളസീധരൻ.

ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ സീതാലക്ഷ്മി വെങ്കിടേശൻ ആലപിച്ച ഭജനുകൾ കേൾക്കാം. ഭജമന് രാമചരൺ എന്നാരംഭിക്കുന്നു.

0: ഉദയഗീതത്തിൽ കേട്ടത് സീതാലക്ഷ്മി വെങ്കടേശൻ ആലപിച്ച ഭജനുകൾ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെ AICC തെരഞ്ഞെടുത്തു. UDF സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി CPM തെരഞ്ഞെടുത്തു. SSLC പരീക്ഷാഫലം ഇന്ന് 3 മണിക്ക് PRD ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രഖ്യാപിക്കും. ഇതോടൊപ്പം THSLC, THSLC ഹിയറിംഗ് ഇംപയർഡ്, SSLC ഹിയറിംഗ് ഇംപയർഡ്, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. ഇന്ത്യൻ പതാകയുള്ള ചരക്കുകപ്പലിന് നേരെ ഒമാൻ തീരത്തിനടുത്തുവച്ച് ബുധനാഴ്ച ആക്രമണമുണ്ടായെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും അറിയിച്ചു. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇറാൻ റഷ്യൻ വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിന് എതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോളിൽ തുടർച്ചയായി 5-ാം തവണയും PSG കിരീടം ചൂടി.
2: വികസിത സമൂഹങ്ങളുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ് വയോജനങ്ങളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ്. ഇന്ന് കേരളവും അതേ പാതയിലാണ്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കൈവരിച്ച പുരോഗതികൾ ആയുർദൈർഘ്യം ഉയർത്തിയപ്പോൾ മുതിർന്ന പൌരന്മാരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പുതിയ വെല്ലുവിളികളും ഉയർന്നുവരുന്നു. ഏകാന്തത, ആരോഗ്യപ്രശ്നങ്ങൾ, സാമ്പത്തിക ആശങ്കകൾ, കുടുംബഘടനകളിലെ മാറ്റങ്ങൾ, പരിചരണ സംവിധാനങ്ങളുടെ കുറവ്, നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് വയോജനങ്ങൾ നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വയോജനങ്ങൾക്കായി പ്രത്യേക മന്ത്രാലയം എന്ന ആശയത്തിന്റെ പ്രാധാന്യം. കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടലിന് ഒരു പ്രത്യേക മന്ത്രാലയം എങ്ങനെയാണ് പരിഹാരമാകുന്നത്?
3: കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ജനസംഖ്യാ സാഹചര്യത്തിൽ പ്രായമായവർ നേരിടുന്ന വെല്ലുവിളികളും അവ പരിഹരിക്കാൻ ഒരു പ്രത്യേക മന്ത്രാലയത്തിന്റെ ആവശ്യകതയും ഏറെ പ്രസക്തമാണ്.
2: കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് സോഷ്യോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ധ്യ RS.
3: കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും പ്രായമായവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇത് അവരിൽ കടുത്ത ഏകാന്തതയ്ക്കും വിഷാദ രോഗങ്ങൾക്കും കാരണമാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായ ചികിത്സയും പരിചരണവും അത്യാവശ്യമാണ്. എന്നാൽ വീടുകളിൽ പരിചരിക്കാൻ ആളില്ലാത്തത് വലിയൊരു പ്രതിസന്ധിയുമാണ്. പെൻഷൻ ഇല്ലാത്തവരും മക്കളെ ആശ്രയിച്ച് കഴിയുന്നവരുമായ വലിയൊരു വിഭാഗം സാമ്പത്തികമായ സുരക്ഷിതത്വമില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. ആധുനിക ഡിജിറ്റൽ ലോകവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതും പൊതു ഇടങ്ങളിൽ ഇവർക്കായി പ്രത്യേക സൗകര്യങ്ങൾ കുറവായതും ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. നിലവിൽ വയോജനക്ഷേമം സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് വരുന്നത്. എന്നാൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 15%ത്തിന്മേൽ വയോജനങ്ങളാണ് എന്നതിനാൽ ഒരു പ്രത്യേക മന്ത്രാലയം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണം, ആഭ്യന്തരം എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വയോജനങ്ങൾക്കായി സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കാൻ തീർച്ചയായും ഒരു പ്രത്യേക മന്ത്രാലയത്തിന് സാധിക്കും.
2: ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സുരക്ഷയെക്കുറിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VAN നമ്പൂതിരി.
4: നല്ലൊരു വിഭാഗം മുതിർന്ന പൌരന്മാർ ഒറ്റക്ക് മാത്രമോ താമസിക്കുവാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുരക്ഷാ പ്രശ്നവും അതീവ പ്രാധാന്യമർഹിക്കുന്നു. മുതിർന്നവർ ചികിത്സക്കും മറ്റുമായി തങ്ങളുടെ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച് പണമായും ചിലപ്പോൾ സ്വർണമായും കരുതി വെച്ചിട്ടുണ്ടാകാം. ഇത് തട്ടിപ്പറിക്കാൻ ലക്ഷ്യമിട്ടുള്ള കള്ളന്മാരും കാണും. മറ്റൊരു കാര്യം, മുതിർന്ന പൌരന്മാരെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോം കെയർ സേവനം നൽകുവാനോ ആസ്പത്രികളിൽ എത്തിക്കുവാനോ അടിയന്തര ചികിത്സ നൽകുവാനുമുള്ള ഏർപ്പാടുകൾ വേണ്ടതുണ്ട്. റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിൽ ധാരാളം വയോജനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സീബ്ര ക്രോസിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും അത് കൃത്യമായി പാലിക്കുന്ന രീതി ഉറപ്പാക്കുകയും വേണം. പുത്തൻ സാങ്കേതിക വിദ്യകൾ അറിയാത്തവരാണ് പല വയോജനങ്ങളും. സൈബർ തട്ടിപ്പിലൂടെ തട്ടിയെടുക്കുവാൻ വളരെ എളുപ്പമാണ്. അവർക്ക് പരിശീലനവും നൽകണം. പൊതുവിടങ്ങൾ പാർക്കുകൾ, ബീച്ചുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഒഴുക്കേണ്ടതുണ്ട്. വയോജന കമ്മീഷനും വാഗ്ദത്തം ചെയ്യപ്പെട്ട വയോജന വകുപ്പും മുതിർന്നവരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ നിലവിലുള്ള സംവിധാനങ്ങൾ വിലയിരുത്തുകയും ഈ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് സംവിധാനം ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉണ്ട്.
2: പെൻഷൻ വർധനവ് വയോജനങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്?
5: ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായി അതിവേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ.
2: സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്ലാൻ കോർഡിനേഷൻ വിഭാഗം മുൻ ചീഫും സാമ്പത്തിക വിദഗ്ധനുമായ കമലാസനൻ കാര്യാട്ട്.
5: ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ആർട്ടിക്കിൾ 41 പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ളത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിലും അനർഹമായ ദാരിദ്ര്യമുണ്ടാകുന്ന മറ്റവസ്ഥകളിലും ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം അതിന്റെ സാമ്പത്തികമായ കഴിവിന്റെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. ഭരണഘടനയിലെ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് 2007 മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിനുള്ള പ്രത്യേക നിയമം പാസാക്കിയത്. രാഷ്ട്രനയത്തിന്റെ ഈ നിർദ്ദേശക തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സംസ്ഥാനത്ത് വയോജന ക്ഷേമത്തിനടക്കമുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നത്. വർഷങ്ങളായി ഇപ്രകാരം ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നുണ്ടെങ്കിലും ഭരണഘടനാപരമായ ഒരു ചുമതലയായി ഇതിനെ കാണുന്നതിന് പകരം ഒരു ഔദാര്യമായി കാണുന്ന സമീപനമാണ് നമ്മുടെ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും വിവിധ സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നത്. ഈ ഔദാര്യത്തിന്റെ സമീപന നിമിത്തമാണ് ക്ഷേമ പെൻഷനുകൾ നാളുകളായി കുടിശ്ശിക വരുത്തുന്ന സമീപനം സ്വീകരിക്കുന്നതിനിടയാകുന്നത്. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, ചികിത്സ എന്നിവയ്ക്കായാണ് പെൻഷൻ തുക നൽകുന്നതെങ്കിലും അത് കുടിശ്ശിക വരുത്തുന്നത് മൂലം ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സമയത്ത് അത് പ്രയോജനപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ക്ഷേമ പെൻഷനുകൾ എല്ലാം തന്നെ നൽകുന്നത് സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഇല്ലാത്ത സമൂഹത്തിലെ താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങൾക്കാണ് എന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് അത് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ തുക അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള പെൻഷൻ കൈപ്പറ്റുന്ന ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പര്യാപ്തമാണോ എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്.
2: വയോജന ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക നീതി വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടറും തിരുവനന്തപുരം സെന്റർ ഫോർ ജെറന്റോളജിക്കൽ സ്റ്റഡീസ് ഡയറക്ടറുമായ ഡോക്ടർ പി പ്രതാപൻ.
6: ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഈ 2024-25 ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ 16 ജില്ലാ ആശുപത്രികളിൽ 10 കിടക്കകളോട് കൂടിയ ജെറിയാട്രിക് വാർഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. 227 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വയോ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. 716 വൃദ്ധസദനങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് എന്നതുമാണ്. 2025 വളരെ വിശദമായ ഒരു വയോജന നയവും കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് വഴി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വയോമിത്രം പദ്ധതി, മന്ദഹാസം പദ്ധതി, സായംപ്രഭ ഹോമുകൾ, സൈക്കോ സോഷ്യൽ കെയറുകൾ, വയോ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതി, വയോ മധുരം പദ്ധതി എന്നിവ.
2: നിലവിലെ വകുപ്പുകൾക്ക് പുറമെ വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാകുന്നതിന്റെ ഭരണപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
7: മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുമെന്നുള്ള പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു.
2: സാമൂഹിക നീതി വകുപ്പിന്റെ എൽഡർ ലൈൻ പദ്ധതി പ്രോജക്ട് മാനേജർ AR അരുൺ രാജ്.
7: നിലവിൽ മുതിർന്ന പൗരന്മാർക്കായി നടപ്പിലാക്കി വരുന്ന പല പദ്ധതികളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് നടപ്പിലാക്കി വരുന്നത്. മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി ഒരു പുതിയ വകുപ്പ് രൂപീകരിക്കുന്നതിലൂടെ ഇത്തരം പദ്ധതികളും സേവനങ്ങളും ഒക്കെ തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കൂടുതൽ ഏകോപിതമായ രീതിയിൽ കൂടുതൽ കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നതിന് സഹായമാകുമെന്ന് കരുതുന്നു. പ്രത്യേക ആരോഗ്യ സംവിധാനങ്ങൾ, ഡേ കെയർ സെന്ററുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിചരണം, മാനസിക ഉല്ലാസത്തിനായുള്ള വിനോദ പരിപാടികൾ, അടിയന്തര സാഹചര്യങ്ങളുടെ സഹായം തുടങ്ങിയവ കൂടുതൽ ശക്തിപ്പെടുത്തണം. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്കും ഈ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റം വരണം. എന്നാൽ ഒരു വകുപ്പ് രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാരെ ഒരു ബാധ്യതയായി കാണാതെ അവരുടെ അനുഭവങ്ങളും സംഭാവനകളും സമൂഹത്തിന് വിലപ്പെട്ടതാണെന്ന ബോധ്യത്തോടു കൂടിയുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഞാൻ കരുതുന്നു. ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ സീനിയർ സിറ്റിസനായുള്ള അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കായുള്ള പുതിയ വകുപ്പ് കേരളത്തിലെ വയോജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: ഡോക്ടർ പി പ്രതാപൻ.
6: 2019 കേരളത്തിലെ ആകെയുള്ള ജനസംഖ്യയിലെ 19.4% പേർ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരായി മാറിയിട്ടുണ്ട് എന്നാണ് ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ആകെയുള്ള വയോജനങ്ങളിൽ 40% പേരും 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരും ആണ്. വയോജന പഠന കേന്ദ്രം നടത്തിയ ഈ പഠന റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടത് പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞ വനിതകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം 80 വയസ്സാകുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം പേർക്കും ഭർത്താവില്ല, ആശ്രയിക്കാൻ ആളില്ല, അതുകൊണ്ട് ആശുപത്രിയിൽ പോകാനോ ചികിത്സിക്കാനോ ഉള്ള സൗകര്യം കുറയുകയാണ് ചെയ്യുന്നത്. ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞവരിൽ 64% പേർക്ക് ഓർമ്മക്കുറവുണ്ട്, 60% പേർക്ക് ഉറക്കക്കുറവുണ്ട്, 42% പേർക്ക് തലകറക്കമുണ്ട്. എന്നാലും ചികിത്സ വേണ്ട പറ്റി അന്വേഷിച്ചപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരിൽ 52.2% പേർ പുരുഷന്മാരും 43.8% പേർ സ്ത്രീകളുമാണ് ചികിത്സ തേടി പോകുന്നത്. 80 വയസ്സ് കഴിഞ്ഞവരിലാണെങ്കിൽ 60.6% പേർ പുരുഷന്മാരും 39.4% പേർ സ്ത്രീകളുമാണ്. പ്രായം കൂടുന്തോറും ചികിത്സയ്ക്ക് പോകുന്നത് സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്.
2: കമലാസനൻ കാര്യാട്ട്.
5: മുൻ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയിൽ നിന്ന് നമ്മുടെ ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം വളരെയധികം പ്രത്യാശ നൽകിയതാണ്. പക്ഷേ എങ്കിലും അത് പൂർണ്ണമായി നടപ്പാക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞില്ല. പുതിയ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി ഉയർത്തുമെന്നാണ്. ഇത് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ്. ഇത് നടപ്പാക്കുന്നതിലാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ആത്മാർത്ഥത കാണിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയവരാണ് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന വയോജനങ്ങൾ. വയോജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുടക്കം കൂടാതെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്.
2: ഡോക്ടർ സന്ധ്യ RS.
3: പ്രവാസികളായിരുന്ന മലയാളികൾ വാർദ്ധക്യകാലത്ത് നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ പ്രയാസപ്പെടുന്നു. ചുരുക്കത്തിൽ, വയോജനങ്ങളെ വെറുമൊരു ആശ്രിത വിഭാഗമായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവും സമൂഹത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കാനും അവർക്ക് അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കാനും ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുന്നത് കേരളത്തിന് ഗുണകരമാകും.
2: ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനുമായി പ്രവർത്തിച്ച നമ്മുടെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും അന്തസ്സോടെയും സുരക്ഷിതമായും ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയെ മുൻനിർത്തി ആരോഗ്യ സേവനങ്ങൾ, സാമൂഹിക സുരക്ഷ, മാനസികാരോഗ്യ പിന്തുണ, പൊതുസൌകര്യങ്ങൾ എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ന് കൂടുതൽ പ്രസക്തമാണ്. എന്നാൽ സർക്കാർ പദ്ധതികൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളും സാമൂഹിക പിന്തുണയും എത്രത്തോളം പ്രധാനമാണ്? ഇടയ്ക്കിടെയുള്ള ഒരു സന്ദർശനം, ഒരു ഫോൺ വിളി, ഇവയെല്ലാം വലിയ മാറ്റങ്ങൾ ഉളവാക്കാൻ പര്യാപ്തമാണ്. സുരക്ഷിതവും സന്തോഷകരവുമായ വാർദ്ധക്യം ഉറപ്പാക്കുന്ന ഒരു സമൂഹം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം.
0: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ ഇതേ സമയത്ത്.

0: അന്ന എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാകക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാകക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24th മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാകക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാകക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE യിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE യ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എംഎൽഎമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17 പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ് സിയാണ് റണ്ണേഴ്സപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാറപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പുഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
1: കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: താണ്ഡവം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജി ശ്രീകുമാർ. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LGBTQ+ കമ്മ്യൂണിറ്റിയിലെ ആദ്യ വ്യക്തി ആരാണ്? ഇതാണ് ചോദ്യം. ആവർത്തിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LGBTQ+ കമ്മ്യൂണിറ്റിയിലെ ആദ്യ വ്യക്തി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം പറയാം.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ June 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് തിരുവനന്തപുരം ജില്ലയിലെ LP, UP ആൻഡ് ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചനാ മത്സരങ്ങൾ LP, UP വിഭാഗങ്ങൾക്കായും പെൻസിൽ ഡ്രോയിംഗ് ഉപന്യാസരചന ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായും നടത്തുന്നതുമാണ്. LP, UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചനാ മത്സരം ഈ മാസം 21 രാവിലെ 10 മണി മുതൽ 1 മണി വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസരചന, 12 മണി മുതൽ 1 മണി വരെ ഡയറി ക്യുസ് എന്നിവയും നടത്തുന്നതായിരിക്കും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 4 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേനയോ നേരിട്ടോ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04712440911. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്, പ്രിൻസിപ്പാളിന്റെ സാക്ഷ്യപത്രം എന്നിവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. മഴക്കാലത്ത് റബ്ബറിനെ ബാധിക്കുന്ന ഇലരോഗങ്ങളായ അകാലിക ഇലകൊഴിച്ചിൽ, കൊളിറ്റോട്രിക്കം ഇലപ്പൊട്ടു രോഗം എന്നിവയ്ക്കെതിരെ ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തളിക്കുന്നതിനെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് റബ്ബർ കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷാജി ഫിലിപ്പ്

0: 25-ന് വാക്കന്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ രാവിലെ 9-നും അഭിമുഖം രാവിലെ 10-നും ആരംഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം കൃത്യസമയത്ത് തൃശൂർ വെള്ളാനിക്കരയിലെ സെന്റർ ഫോർ ഇ ലേണിംഗിൽ എത്തിച്ചേരണം. അപേക്ഷകർ കുറഞ്ഞത് 55% മാർക്കോടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം. ICAR നടത്തുന്ന നെറ്റ് അല്ലെങ്കിൽ PhD നേടിയവർക്കും പങ്കെടുക്കാം. അപേക്ഷകന്റെ പ്രായം 8-5-2026 50 വയസ്സിന് മുകളിലായിരിക്കരുത്. SC/ST OBC ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487-2438-566. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21-ന് ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23-ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26-ന് കുരുമുളക് കൃഷി എന്നതിലും, 30-ന് ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. 0778 കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും, കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: മെയ് 15-ന്റെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം. ചരിത്രത്തിലിന്ന്. 1948 മെയ് 15-നാണ് പലസ്തീനികളുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായി അറിയപ്പെടുന്ന നഖ്ബ സംഭവിച്ചത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് പിന്നാലെ ലക്ഷക്കണക്കിന് പലസ്തീൻ ജനതയ്ക്ക് തങ്ങളുടെ ജന്മഭൂമി ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. ഈ ദിവസം പലസ്തീൻ ജനത തങ്ങളുടെ നഷ്ടപ്പെട്ട വീടുകളെയും അവകാശങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പലസ്തീൻ അനുകൂലികൾ നീതിക്കും സ്വാതന്ത്ര്യത്തിനുമായി ഈ ദിവസം ശബ്ദമുയർത്തുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലുകളിൽ ഒന്നാണിത്. ഐക്യരാഷ്ട്രസഭ 1993 പ്രഖ്യാപിച്ചതനുസരിച്ച് എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളുടെ പ്രാധാന്യം ലോകമെമ്പാടും ഉയർത്തിക്കാട്ടാനാണ് ഈ ദിവസം ഉപയോഗിക്കുന്നത്. ഐക്യവും സ്നേഹവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം ലോകസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ പാരാഗ്വേ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1811 മെയ് 15-നാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പഴക്കമേറിയ സ്വതന്ത്ര രാജ്യങ്ങളിൽ ഒന്നായി പാരാഗ്വേ മാറി. ഈ ദിവസം ദേശീയ അവധിയായി ആചരിക്കുകയും വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടേറെ കലാപരിപാടികൾ ഈ ദിനത്തിൽ നടക്കുന്നു. റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച പഠനങ്ങളിൽ ലോക പ്രശസ്തനായ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ പിയറി ക്യൂറി 1859 മെയ് 15-നാണ് ജനിച്ചത്. ഭാര്യയായ മേരി ക്യൂറിയുമൊത്ത് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. 1903 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയൊരു മാതൃകയായ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ വൈദ്യശാസ്ത്ര മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അമേരിക്കൻ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കവയത്രികളിൽ ഒരാളായ എമിലി ഡിക്കിൻസൺ 1886 മെയ് 15-നാണ് അന്തരിച്ചത്. ജീവിതകാലത്ത് അധികം പ്രശസ്തയല്ലായിരുന്നെങ്കിലും മരണശേഷം ലോകം അവരുടെ കവിതകളുടെ ആഴം തിരിച്ചറിയുകയായിരുന്നു. ഏകദേശം

0: 800-ഓളം കവിതകൾ അവർ രചിച്ചിട്ടുണ്ട്. സാഹിത്യ ലോകത്തെ അതുല്യമായ ഒരു പ്രതിഭയായിരുന്നു അവർ. ഇന്ത്യൻ സിനിമയുടെ ഫസ്റ്റ് ലേഡി എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത നടിയും നിർമ്മാതാവുമായ ദേവിക റാണി 1994 May 15 അന്തരിച്ചത്. ബോംബെ ടാക്കീസ് എന്ന സിനിമാ നിർമ്മാണ കമ്പനിയിലൂടെ അവർ ഇന്ത്യൻ സിനിമയുടെ അടിത്തറ പാകി. 1969 ആദ്യത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ദേവിക റാണിയാണ്. പ്രശസ്തനായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവും ബ്രഹ്മസമാജത്തിന്റെ പ്രമുഖ നേതാവുമായ ദേബേന്ദ്രനാഥ് ടാഗോർ 1817 May 15 ജനിച്ചത്. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾ ബംഗാളി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചു. ആത്മീയതയെയും യുക്തിയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും വിലമതിക്കപ്പെടുന്നു. ലോക പ്രശസ്തമായ ദ വിസാർഡ് ഓഫ് ഓസ് എന്ന കൃതിയുടെ രചയിതാവായ എൽ ഫ്രാങ്ക് ബൗം 1856 May 15 ജനിച്ചത്. കുട്ടികളുടെ സാഹിത്യത്തിൽ മാന്ത്രികമായ ഒരു ലോകം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൃതികൾ ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. നിരവധി തവണ ഈ കഥകൾ സിനിമകളായും നാടകങ്ങളായും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ ഗായികയും ജോണി ക്യാഷിന്റെ പത്നിയുമായ ജൂൺ കാർട്ടർ ക്യാഷ് 2003 May 15 അന്തരിച്ചത്. കൺട്രി മ്യൂസിക് രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ അവർ സംഗീത കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഗ്രാമി അവാർഡുകൾ ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ജോണി ക്യാഷിന്റെ ജീവിതത്തിലും സംഗീതത്തിലും അവർ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അവരുടെ ഗാനങ്ങൾ ഇന്നും സംഗീതപ്രേമികൾക്കിടയിൽ ജനപ്രിയമാണ്.
1: ചരിത്രത്തിൽ ഇന്ന്
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: അനുരാഗി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ എഴുതിയത് യൂസഫ് അലി കെച്ചേരി, സംഗീതം നൽകിയത് ഗംഗയമരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സമയം 7 കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ മൃദുല നായർ സംസാരിക്കുന്നു.
6: നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. എന്താണ് ഗുട്ടച്ച് അല്ലെങ്കിൽ എന്താണ് ബാറ്റച്ച് എന്നവരെ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് 3 താഴെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ രക്ഷിതാക്കളുടെ കൺവെട്ടത്തു നിന്നും മാറി മറ്റ് ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ വീടുകളിൽ വിടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് മോശമായി പെരുമാറുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. 3 കുഞ്ഞ് നന്നായി വർത്തമാനം പറയാൻ തുടങ്ങുകയും അപ്പോൾ കുട്ടിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ സമയത്ത് തന്നെ ഒരു കുഞ്ഞിനോട് തന്റെ ശരീരത്തിലെ തുടകളിലോ നെഞ്ചിലോ പിറകുവശത്തോ അല്ലെങ്കിൽ ജനനേന്ദ്രിയ ഭാഗത്തോ വല്ലവരും തൊടുകയോ അല്ലെങ്കിൽ ബലമായി പിടിച്ച് ഉമ്മ വയ്ക്കാനോ ശ്രമിക്കുന്നത് തെറ്റാണ്, അത് ബാഡ് ടച്ചാണ്. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ഉടനെ അമ്മയോട് പറയണം, മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത് പെൺകുട്ടികളെ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ആൺകുഞ്ഞുങ്ങളെ വരെ ഇങ്ങനെ വളരെ മോശമായി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡ്രഗ് അബ്യൂസ്. കൊച്ചു കുട്ടികൾ മുട്ടായി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ആരിൽ നിന്നും മേടിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന മാമൻ അല്ലെങ്കിൽ ചേച്ചി ഒരു മുട്ടായി കൊടുത്തു അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കൊടുത്തു, അതെല്ലാം കുട്ടികൾ മേടിച്ച് കഴിക്കുന്നത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലതവണ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരുടെ രക്ഷിതാക്കൾ ഇതിനെതിരെ വളരെ കൂളായിട്ട് ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാറുണ്ട്. ഒരിക്കലും കുഞ്ഞുങ്ങൾ ഐസ്ക്രീം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റ് അപരിചിതരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛനമ്മമാര് കൂടെയില്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചെറുപ്രായത്തിലെ തന്നെ ഇങ്ങനെയുള്ള മുട്ടായികളിൽ അല്ലെങ്കിൽ ജ്യൂസുകളിൽ കൂടെ മയക്ക് സാധനങ്ങൾ കൊടുത്ത് കുട്ടികളെ വശം വദരാക്കിയിട്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്ന പല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലം വളരെ മോശമാണ്. പേടിക്കാൻ വേണ്ടി പറയുകയല്ല, നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടി ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഉദാഹരണത്തിന്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവന്റെ മുടി അലങ്കോലപ്പെട്ട് കിടക്കുക, കണ്ണ് ചുമന്നിരിക്കുക, ഇത് 5 തൊട്ടേയുള്ള കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പഴയകാലത്ത് അങ്ങനെയല്ലായിരുന്നു, കൗമാരപ്രായത്തിലാണ് ഇത് കാണുന്നത്. ഇന്നത്തെ കൊച്ചു കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് അവരത് മയക്കുമരുന്നാണ് എന്നറിഞ്ഞുകൊണ്ടല്ല. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴുള്ള ബോറടി മാറ്റാൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടി പേടിക്കാതിരിക്കാൻ, അപ്പൊ ഈ കൂട്ടുകാരൻ അല്ലെങ്കിൽ മുതിർന്ന ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിയോ കൊടുക്കുന്ന ഒരു മുട്ടായി കഴിക്കുന്നു, അതിൽ നിന്ന് പിറ്റേ ദിവസം അവനത് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ 2-3 ദിവസമൊക്കെ ഇവര് ഫ്രീ ആയിട്ട് മുട്ടായി കൊടുക്കും. ഒരാഴ്ച കഴിയുമ്പോൾ പറയും, ഇനി ഫ്രീ ആയിട്ടില്ല, നീ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോവാ. അങ്ങനെ വീടുകളിൽ നിന്ന് കൊച്ചു കൊച്ചു മോഷണങ്ങൾ തുടങ്ങുന്നു. അതിനുശേഷം ആണ് ഈ കുട്ടി ഒരു വലിയ മയക്കുമരുന്നിന്റെ അഡിക്റ്റായിട്ട് മാറുകയും അവൻ കരിയറായിട്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ അതിനുവേണ്ടി ആ ഒരു ശൃംഖലയിൽ പെട്ടു പോകും. വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ നിന്നോ ബന്ധുക്കളുടെ വീടുകളിൽ നിന്നോ എല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങൾ അവൻ മോഷ്ടിക്കാനും തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമനകൾ ഒരു കുറ്റവാളി ആയി മാറുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കുക. അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം അവർ കിടക്കുന്ന ആ മെത്തയുടെ അടിഭാഗം, അവരുടെ തുണി വയ്ക്കുന്ന അലമാര, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു.
5: ആയുരാരോഗ്യത്തിലെന്ന് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ മൃദുല നായർ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സുജാത പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
0: നഗരപുരാണം.
3: കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദര കലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാ സാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയകലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചുകൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖരവാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡൻ ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. 7-8 മണിക്കൂറുകൾ നീളുന്ന കഥകളെ 2-3 മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്.

0: കഥകളി പ്രസ്ഥാനത്തിന്റെ വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
8: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026, പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
7: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-page നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-page നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
8: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
0: ബിജു തിരുമല വരികളെഴുതി, ഇളയരാജ ഈണം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒന്നാണ് നമ്മൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഗ്രാമകേരളം.
3: ഓലക്കുടയിലെ തിത്തേരിയം.
2: കേരള മണ്ണിൽ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓലക്കുടകൾ കൂടുതലും കാണാറുള്ളത്. ഓലക്കുട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്കവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓലക്കുട ചൂടിയ മാവേലി മന്നനും വാമനനും ഒക്കെ തന്നെയാകും. എന്നാൽ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു കാലത്ത് പഴമക്കാരെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിച്ചിരുന്നത് ഈ ഓലക്കുട ആയിരുന്നു. ഒരു കാലത്തെ സംസ്കാരത്തിൻ്റെ ജീവിത രീതിയുടെ ഒക്കെ അടയാളപ്പെടുത്തലായിരുന്നു ഈ ഓലക്കുടകൾ. ചിലയിടങ്ങളിൽ ഇതിനെ പട്ടക്കുട എന്ന് വിളിക്കാറുണ്ട്. കാർഷിക വൃത്തി, ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് ഓലക്കുടയ്ക്ക് വളരെയധികം പ്രാധാന്യം പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആചാരാനുഷ്ഠാനവും ഉത്സവവുമായും ബന്ധപ്പെട്ട പ്രാധാന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഓലക്കുടയെ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ കാണാനെങ്കിലും സാധിച്ചത്. പണ്ട് ഓലക്കുടകൾ വ്യാപകമായി നിർമ്മാണത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ തൊഴിൽ പാരമ്പര്യമായി നിലനിർത്തി പോകുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. കണ്ണൂർ ജില്ലയിൽ തെയ്യവുമായും ആചാരാനുഷ്ഠാനങ്ങളുമായും ബന്ധപ്പെട്ടും മധ്യകേരളത്തിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും ഇവയുടെ നിർമ്മാണം തുടർന്നു പോരുന്ന അപൂർവം ചില കുടുംബങ്ങൾ മാത്രം ഇന്നുണ്ട്. പന, ഈറ്റ, മുള തുടങ്ങിയവയുടെ ലഭ്യതക്കുറവ്, തൊഴിൽ വൈദഗ്ധ്യം ഉള്ളവരുടെ അഭാവം, സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം തുടങ്ങിയവയൊക്കെ ഓലക്കുടകളുടെ പ്രസക്തി കുറച്ചു. നിർമ്മാണത്തിലെയും രൂപത്തിലെയും വ്യത്യാസത്തിനനുസരിച്ച് ഓലക്കുടകൾ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. കാഴ്ചക്കുട, വീരൻകുട, മാവേലിക്കുട തുടങ്ങിയവയും, കൂടാതെ കാർഷിക വൃത്തിക്കായി ഉപയോഗിച്ചിരുന്ന നാട്ടിക്കുട, തലക്കുട, പ്ലാക്കുട എന്നിങ്ങനെയാണ് അവ. മധ്യകേരളത്തിൽ പ്രധാനമായും ഓലക്കുട നിർമ്മിക്കാനുള്ള വസ്തുക്കൾ ലഭിച്ചിരുന്നത് പാമ്പാടി, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിൽ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഇവ ലഭിച്ചിരുന്നു എങ്കിലും ഇന്ന് ഇതെല്ലാം പ്രതിസന്ധിയിലാണ്. ഈറ്റയുടെ ഓടയാണ് കുടയുടെ വട്ടം നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത്. ഈ ഓടയിൽ കുടപ്പനയുടെ ഓലയാണ് വട്ടം മറച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. കാലിനായി ഉപയോഗിക്കുന്നത് മുളയും. മധ്യകേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്സവങ്ങളുടെ ഭാഗമായി ഇത്തരം കുടകൾക്ക് രൂപമാറ്റമുണ്ട്.

0: രൂപം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പേരിനും മാറ്റമുണ്ട്. അത്തരത്തിലൊന്നാണ് തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുന്നയൂർക്കുളം ഭാഗങ്ങളിൽ ഉത്സവത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന തിത്തേരിയം കുട. ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഈ കുട നിർമ്മിക്കുന്നത്. വലിയ നീളമുള്ള മുളങ്കാലിൽ ഒന്നോ രണ്ടോ മൂന്നോ തട്ടുകളായി നിർമ്മിക്കുന്ന ഓലക്കുടയാണ് തിത്തേരിയം കുട. കുടയ്ക്ക് ചുറ്റുമായി കുരുത്തോല തോരണങ്ങൾ ഭംഗിയായി നാട്ടിയിരിക്കുന്നതും കാണാം. താളമേളത്തിനനുസരിച്ച് ഉയരത്തിലുള്ള തിത്തേരിയം കുട കാലിൽ പിടിച്ച് തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്കനുസരിച്ച് കുടകളുടെ രൂപത്തിലും ഭാവത്തിലും പേരിലുമൊക്കെ മാറ്റങ്ങൾ വന്നു. ഓലക്കുടകൾ ആചാരാനുഷ്ഠാനങ്ങളിലും ഓണാഘോഷങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നു.
1: ഓലക്കുടയിലെ തിത്തേരിയം. രചന MR രഞ്ജിനി. ആഖ്യാനം കുരീപ്പുഴ സജീവ്. നിർവഹണം G സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി GS.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തൊഴിൽ ദർശനം.
5: കേരള സർക്കാർ സ്ഥാപനമായ IHRDO കീഴിൽ മലപ്പുറത്തെ വാഴക്കാടുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗസ്റ്റ് ലെക്ചർ തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. ഫിസിക്സ്, മലയാളം, കെമിസ്ട്രി, സുവോളജി, ഹ്യൂമാനിറ്റീസ്, ഇംഗ്ലീഷ്, ബോട്ടണി, മാത്തമെറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലായാണ് ലെക്ചർ ഒഴിവുകളുള്ളത്. കൂടാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഡെമോൺസ്ട്രേറ്റർ, ഇലക്ട്രിക്കൽ തസ്തികകളിലും ഒഴിവുണ്ട്. അഭിമുഖ തീയതി: ലെക്ചർ ഫിസിക്സ് May 18 രാവിലെ 9:30, മലയാളം May 18 രാവിലെ 11:00, കെമിസ്ട്രി May 18 ഉച്ചയ്ക്ക് 2:00, സുവോളജി May 19 രാവിലെ 9:00, ഹ്യൂമാനിറ്റീസ് May 19 രാവിലെ 11:00, ഇംഗ്ലീഷ് May 19 ഉച്ചയ്ക്ക് 2:00, ബോട്ടണി May 20 രാവിലെ 9:00, മാത്തമെറ്റിക്സ് May 20 രാവിലെ 11:00, ഫിസിക്കൽ എഡ്യൂക്കേഷൻ May 20 ഉച്ചയ്ക്ക് 2:00, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ May 21 രാവിലെ 10:00, ഡെമോൺസ്ട്രേറ്റർ May 21 രാവിലെ 11:00. അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ അറ്റസ്റ്റ് ചെയ്ത പകർപ്പുകളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9048153729 അല്ലെങ്കിൽ 8547005009. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 9048153729 അല്ലെങ്കിൽ 8547005009. എക്സ് സർവീസ്മെൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായ ഡയറക്ടറേറ്റ് ജനറൽ റീസെറ്റിൽമെന്റിൽ യങ് പ്രൊഫഷണൽമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. HR വിഭാഗത്തിലാണ് അവസരം. 5 ഒഴിവുണ്ട്. യോഗ്യത: MBA HR അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ HR, PG ഡിപ്ലോമ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://dgrindia.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://dgrindia.gov.in. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ജൂനിയർ കൺസൾട്ടന്റ് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 69 ഒഴിവുണ്ട്. ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലാണ് അവസരം. ലോ, ഫിനാൻഷ്യൽ അനാലിസിസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവയുൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https

0: sfio.gov.in അല്ലെങ്കിൽ www.mca.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി https://sfio.gov.in അല്ലെങ്കിൽ www.mca.gov.in. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചിൽ യങ് പ്രൊഫഷണലിന്റെ രണ്ടൊഴിവിലേക്ക് അവസരം. യങ് പ്രൊഫഷണൽ മൈക്രോബയോളജി ഒഴിവ് 1. യോഗ്യത മൈക്രോബയോളജിയിലുള്ള ബിരുദം. പ്രായം 21-45 വയസ്സിനും ഇടയിൽ. യങ് പ്രൊഫഷണൽ അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ ഒഴിവ് 1. യോഗ്യത ബിരുദം അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചർ. പ്രായം 21-45 വയസ്സിനും ഇടയിൽ. ഇരു വിഭാഗങ്ങളിലേക്കുമുള്ള ഉയർന്ന പ്രായപരിധിയിൽ SC/ST/OBC ഭിന്നശേഷി വിഭാഗം വിമുക്ത ഭടന്മാർ എന്നിവർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. എഴുത്തുപരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ജാതി തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വാക്കിൻ തീയതി മൈക്രോബയോളജി വിഭാഗത്തിലേക്ക് മെയ് 20-നും അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ വിഭാഗത്തിലേക്ക് മെയ് 22-നുമാണ്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.spices.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.spices.res.in.
1: തൊഴിൽ ദർശനം.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് AB രഘുനാഥൻ നായർ.
8: ദുഷിച്ച, ചീത്തയായ, പ്രയാസമുള്ള തുടങ്ങിയ അർത്ഥങ്ങളിൽ ചില പദങ്ങളുടെ ആരംഭത്തിൽ ദുസ് എന്ന ശബ്ദം കൂട്ടിച്ചേർക്കാറുണ്ട്. ഇങ്ങനെ ആരംഭത്തിൽ കൂട്ടിച്ചേർക്കുന്ന ശബ്ദങ്ങളെ ഉപസർഗങ്ങൾ എന്ന് പറയുന്നു. ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തവരെ ഉപസർഗങ്ങളുടെ പ്രയോഗം ഉഴയ്ക്കാറുണ്ട്. ഉദാഹരണത്തിന് ദുരാഗ്രഹം എന്ന പദം തന്നെ എടുക്കാം. ആഗ്രഹം എന്ന പദത്തിന്റെ അർത്ഥത്തോട് ദുഷിച്ച എന്നർത്ഥം വരുന്ന ഒരു ശബ്ദം ചേർത്ത് ദുരാഗ്രഹം എന്നാക്കിയിരിക്കുകയാണ്. ഇവിടെ ചേർത്തിരിക്കുന്ന ഉപസർഗം ദുസ് ആണ്. ഭാഷയുടെ ചില അടിസ്ഥാന നിയമങ്ങൾ അറിയാത്തവർ ഉടൻ ചോദ്യം ചെയ്യും, ദുസ് എന്ന ശബ്ദത്തോട് ആഗ്രഹം എന്ന പദം ചേർത്തെഴുതുമ്പോൾ ദുസാഗ്രഹം എന്നല്ലേ വരൂ, അതെങ്ങനെയാണ് ദുരാഗ്രഹമാകുന്നത്? ഭാഷയിൽ ഇങ്ങനെ ചില രസകരങ്ങളായ നിയമങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അഭാവം, തിന്മ, പ്രയാസം, നിന്ദ്യം, ഹീനം തുടങ്ങിയ നിഷേധാർത്ഥങ്ങൾ കിട്ടാനാണ് പദാരംഭത്തിൽ ദുശബ്ദം ചേർക്കുന്നത്. ദുരാചാരം, ദുരഭിമാനം, ദുരുപയോഗം ഇവയൊക്കെ ഉദാഹരണങ്ങൾ. ഈ പദങ്ങളുടെ ആരംഭത്തിൽ ദുസ് എന്ന ശബ്ദം ചേർത്താൽ എങ്ങനെ ദുര എന്ന ശബ്ദമാകുന്നു എന്നാണല്ലോ സംശയിക്കുന്നത്. ഉ എന്നീ സ്വരങ്ങളിൽ ആരംഭിക്കുന്ന പദങ്ങൾക്ക് മുമ്പ് ദുസ് ചേർത്താൽ ദുസ് എന്നത് ദുര എന്നാകും. അങ്ങനെയാണ് ദുസ് ആഗ്രഹം ദുരാഗ്രഹവും, ദുസ് ആചാരം ദുരാചാരവും, ദുസ് അഭിമാനം ദുരഭിമാനവുമാകുന്നത്. മൃദുവായ വ്യഞ്ജനങ്ങൾക്ക് മുമ്പും ദുശബ്ദം ദുര് എന്ന് രൂപാന്തരപ്പെടും. ഗ, ജ, ഡ, ദ, ബ എന്നിവ മൃദു വ്യഞ്ജനങ്ങളാണ്. ഗതി എന്ന പദം എടുക്കുക. ഗതിക്ക് മാർഗം, വഴി എന്നർത്ഥം. മോശമായ ഗതി എന്നർത്ഥം കിട്ടണമെങ്കിൽ ഗതിക്ക് മുമ്പ് ദുസ് ചേർക്കണം. ഗ എന്ന അക്ഷരം മൃദുവായതിനാൽ ദുസ്ഗതി ദുർഗതിയായി. ജനം എന്ന പദത്തിലെ ആദ്യക്ഷരം മൃദുവായ ജ ആണ്. ജനത്തിനു മുമ്പ് ദുസ് ചേർക്കുമ്പോൾ ജ മൃദുവായതിനാൽ ദുസ്ജനം ദുർജനമാകും. ബലം എന്ന പദത്തിന്റെ ആദ്യക്ഷരമായ ബ മൃദുവായതിനാൽ ദുസ് ബലം ദുർബലമായി. എന്നാൽ ക, പ, ഇഫ എന്നീ അക്ഷരങ്ങൾക്ക് മുമ്പ് ദുസ് ചേർത്താൽ ദുസ്ശബ്ദം ദുഷ് എന്നായിത്തീരും.

0: ഉദാഹരണത്തിന് കർമ്മം എന്ന പദം എടുക്കുക. മോശമായ കർമ്മം എന്ന് കിട്ടാൻ കർമ്മത്തിൻ്റെ ആരംഭത്തിൽ ദുസ് ചേർക്കണം. എന്നാൽ കായ്ക്കു മുമ്പ് ദുസ് വന്നാൽ അത് ദുഷ് എന്നാവുകയും ദുഷ്കർമ്മമെന്ന് പറയുകയും വേണം. പ്രഭാവം എന്ന പദത്തിൻ്റെ ആരംഭത്തിൽ ദുസ് ചേർത്താൽ ദുഷ്പ്രഭാവവും ഫലം എന്ന പദത്തിൻ്റെ ആരംഭത്തിൽ ദുസ് ചേർത്താൽ ദുഷ്ഫലവുമാകുന്നത് അങ്ങനെയാണ്. സ്വാദ് എന്താണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഭക്ഷണം കഴിക്കുകയോ പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്യുമ്പോൾ രസനേന്ദ്രിയത്തിനുണ്ടാകുന്ന അനുഭവമാണ് സ്വാദ്. രുചി തോന്നിക്കാത്തത് എന്നോ അഹിതകരമായ ചുവയെന്നോ അർത്ഥം കിട്ടണമെങ്കിൽ സ്വാദിനു മുമ്പ് ദുസ് ചേർത്താൽ മതിയാകും. ദുസ് സ്വാദ് എന്നിവ ചേർത്തെഴുതുമ്പോൾ സ ഇരട്ടിച്ച് ദുസ്വാദ് എന്നാകും. നിഷേധാർത്ഥം കിട്ടാനാണ് പദാരംഭത്തിൽ ദുസ് ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നേരെ മറിച്ച് നല്ല, ഭംഗിയുള്ള, പൂർണ്ണമായ, എളുപ്പമായ, അഭിവന്യമായ എന്നൊക്കെയുള്ള അർത്ഥം കിട്ടണമെങ്കിൽ പദാദിയിൽ സു എന്ന് ചേർത്താൽ മതിയാകും. ഉദാഹരണം സുദിനം. ഇന്നൊരു സുദിനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാം കൊണ്ടും ഒരു നല്ല ദിവസമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ.ബി. രഘുനാഥൻ നായർ.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ഡിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: ആൺകിളിയുടെ താരാട്ട്. ഈ ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ശ്യാം ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ഇതാ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതവും CNGക്ക് 2 രൂപയുമാണ് പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിന വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ UAE സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പഴ വർഷവുമുണ്ടായി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ടുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. കോഴിക്കോട് ഓമശ്ശേരി തെച്ചിയാട്ട് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ 91 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളും മിനി സിലിണ്ടറുകളും റെയ്ഡിൽ കണ്ടെടുത്തു. CID മൂസ, ഇരുമ്പ് കൈ മായാവി തുടങ്ങി നിത്യഹരിത ഡിറ്റക്ടീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ചിത്രകഥാകാരൻ പാലക്കാട് കണ്ണാടി വിശ്വനാഥൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LGBTQ+ കമ്മ്യൂണിറ്റിയിലെ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം, അഡ്വക്കേറ്റ് മേനക ഗുരുസ്വാമി. തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായി പശ്ചിമബംഗാളിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇവർ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകയാണ്.
1: ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: കാണാക്കിനാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: 18 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
3: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
4: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
3: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
4: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
0: കാലം സാക്ഷി.
5: കെ പി കേശവ മേനോൻ, സ്വാതന്ത്ര്യ സമര സേനാനി, മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ചിരസ്മരണീയനായ വ്യക്തിത്വമാണ് കെ പി കേശവമേനോൻ എന്ന കിഴക്കേപ്പൊറ്റ കേശവമേനോൻ. 1886 സെപ്റ്റംബർ 1 പാലക്കാട്ടെ തരൂർ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടുകയും തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് നിയമ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ അദ്ദേഹം ആനി ബെസന്റിന്റെ ഹോം റൂൾ ലീഗ് മലബാർ ശാഖയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്നതോടെ അദ്ദേഹം അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് പൂർണ്ണമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. 1921 ഖിലാഫത്ത് സമരകാലത്ത് KPCC സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി 1923 മാതൃഭൂമി ദിനപത്രം സ്ഥാപിക്കുകയും അതിന്റെ സ്ഥാപക പത്രാധിപരായി പ്രവർത്തിക്കുകയും ചെയ്തു. ഐത്തോച്ചാടന പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 1924 നടന്ന പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 6 മാസം തടവ് ശിക്ഷ അനുഭവിച്ചു. പിന്നീട് 1927 മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും പോയ അദ്ദേഹം അവിടെയും ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായി ഇടപഴകുകയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപ സ്ഥാനത്ത് വീണ്ടും തുടരുകയും ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച് കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. പിന്നീട് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായും കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയായ കഴിഞ്ഞ കാലം മലയാള ആത്മകഥാ സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഈ കൃതിക്ക് 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1966 പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1978 നവംബർ 9 KP കേശവമേനോൻ അന്തരിച്ചു.
6: ഒരിക്കൽ വടക്കേ മലബാറിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുവാനായി പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഫറൂഖിനടുത്ത് ലഹള കാലത്ത് നടന്നതാണ്. പോലീസുകാരനെ കൊണ്ട് ലഹളക്കാരെ ഒതുക്കുവാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ പട്ടാളക്കാരെ വരുത്തി ഉറുക്ക പട്ടാളത്തിൽ. അവർക്ക് വെട്ടാനും കൊല്ലാനും യാതൊരു പടിയും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ 11 വയസ്സായ ഒരു കുട്ടിയെ നിരത്തിൽ ഒരു കൈ മുറിച്ച് അവിടെ കിടത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ആ കുട്ടിയെ ചില കോൺഗ്രസ് പ്രവർത്തകന്മാർ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദപ്പെട്ടതിന് ശേഷം ആ ഉണ്ടായ സംഭവത്തെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുട്ടിയിൽ നിന്ന് മേടിച്ചു, ഫോട്ടോവും എടുത്ത് സൂക്ഷിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയെ പട്ടാളക്കാർ ബയനറ്റ് ഉപയോഗിച്ച് ആ സ്ത്രീയെ മുറിയേൽപ്പിച്ച് ഇഴഞ്ഞഴഞ്ഞ് നിരത്തിന്മേൽ കൂടി പോവുകയായിരുന്നു. ആ സ്ത്രീയെയും ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ നിന്നിട്ടും ഒരു സ്റ്റേറ്റ്മെൻ്റ് വാങ്ങി സൂക്ഷിച്ചു, ഫോട്ടോവും എടുത്തു വെച്ചു. സരോജിനി നായിഡു കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട്ട് വന്നപ്പോൾ പട്ടാളക്കാരുടെ ഈ ആക്രമണങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്ത ഈ 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർ ബോംബെക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് വഴിക്ക് മദ്രാസിയിൽ ഇറങ്ങി ബീച്ചിൽ ഒരു പ്രസംഗം ചെയ്തു. അതിൽ ഈ സംഭവങ്ങളിൽ വിവരിച്ചു. അന്ന് മദ്രാസിയിൽ ജസ്റ്റിസ് ഗവൺമെന്റ് ആയിരുന്നു. അവർ പത്രത്തിൽ ഈ പ്രസംഗത്തിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു അറിയിപ്പ് പ്രസിദ്ധപ്പെടുത്തി. അടിസ്ഥാനമില്ലാത്തതായിട്ടുള്ള ആരോപണങ്ങളാണ് ഗവൺമെന്റിന് നേരെ അവർ പുറപ്പെടുവിച്ചിരുന്നതെന്നും അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കമ്പി കിട്ടി. ഉടനെ അതിൻ്റെ മറുപടി പറയണമെന്നായിരുന്നു. ഞാൻ പിറ്റേ ദിവസം ഹിന്ദുവിന് ഉണ്ടായ സംഭവത്തെപ്പറ്റി പറഞ്ഞു. ഈ രണ്ട് കൂട്ടരുടെ സ്റ്റേറ്റ്മെൻറ്റും അവരുടെ ചിത്രങ്ങളും അതിൽ അയച്ചിട്ടില്ലായിരുന്നു. അത് ഹിന്ദു പബ്ലിഷ് ചെയ്തു. ഗവൺമെന്റിന് യാതൊരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല.
5: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കെ പി കേശവ മേനോന്റെ ശബ്ദം.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
11: സുജാതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം റോക്ക് ആൻഡ് റോൾ. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നമുക്ക് ചുറ്റും ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ പ്രീ സ്കൂൾ മുതൽ 10 ക്ലാസുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497001185. മറ്റൊരു നമ്പർ 9495037477. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ 2026 വർഷത്തെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങൾക്ക് ഈ മാസം 25 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും schemes.envt.kerala.gov.in/award/home എന്ന വെബ്പേജ് സന്ദർശിക്കുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആന്റ് ഫിനിഷിംഗ് പാർട്ട് ടൈം 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 5 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 0471-2474720, 0471-2476728 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോം ഉപയോഗിച്ചോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷാ നമ്പർ, ചെല്ലാൻ നമ്പർ ഇവ ഉപയോഗിച്ച് ഓൺലൈനായി 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560-2560-2560-63 എന്നീ നമ്പർ

0: ിൽ ബന്ധപ്പെടുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
2: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
1: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.

0: അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സമയം 8:30.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
9: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
10: അന്നു രാത്രി ഗോവിന്ദൻ നായർ ഉറങ്ങിയില്ല, അവളും ഉറങ്ങിയില്ല. കുഞ്ചുകുട്ടിയുടെ തേങ്ങിക്കരച്ചിൽ ഇരുട്ടിൽ അയാൾ ചെവിക്കൊണ്ടു. അയാൾ അവളുടെ അടുത്ത് ചെന്ന് പുറം തടവിക്കൊണ്ട് മിണ്ടാതിരുന്നു. ആളുകൾ വരുന്നതുവരെ ഇവിടെ താമസിക്കാം, പിറ്റേന്ന് ഗോവിന്ദൻ നായർ സമ്മതിച്ചു. അങ്ങനെ 11 ദിവസം കഴിഞ്ഞു. പുറമേ എന്ത് നടക്കുന്നുവെന്ന് അവർക്കറിഞ്ഞുകൂടാ, അറിയണമെന്നും തോന്നിയില്ല. അകമേ അത്രയും ബഹളമായിരുന്നു. വിചാരങ്ങൾക്കൊരു തുടർച്ചയില്ല, എന്നാൽ തുടർച്ചയില്ലെന്ന് തോന്നിയതുമില്ല. അവർ ജാലകത്തിനുള്ളിലൂടെ വെളിയിലേക്ക് നോക്കിയിരുന്നു. ഒരു മനുഷ്യജീവിയും കടന്നു പോകുന്നില്ല. കഴുത്തിൽ നിന്ന് തൂങ്ങുന്ന കുറ്റിക്കയറിൽ ചവിട്ടി നൊണ്ടിക്കൊണ്ടു പോകുന്ന ഒരു തന്തപ്പോത്തോ, എല്ലുന്തിയ ഒരു പശുവോ, ഒരു ചെത്തിലപ്പട്ടിയോ അലഞ്ഞു തിരിയുന്നത് കാണാം. ജീവൻ അപ്പോഴും സ്പന്ദിക്കുന്നുവെന്ന് അവർക്ക് ഓർമ്മ വരും. അതോടെ ഒരു നെടുവീർപ്പ് പുറപ്പെടും. കുഞ്ചുകുട്ടി കരയുകയോ ചിരിക്കുകയോ ചെയ്തില്ല. ഒരു നിലയ്ക്കാത്ത വേദന മാത്രം ഉള്ളിൽ തങ്ങി നിൽക്കുന്നു. എവിടെയെങ്കിലും ചാരിക്കിടക്കണം എന്നൊരു തോന്നൽ അതിന് ഗോവിന്ദൻ നായരുടെ ഹൃദയമുണ്ടായിരുന്നു. നിരാധാരവും ഏതാണ്ട് ഭയാനകവുമായ ആ അന്തരീക്ഷത്തിൽ രണ്ടു മനുഷ്യാത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഒരാളും മറ്റൊരാളുടെ മേൽവിലാസത്തെപ്പറ്റി ആലോചിച്ചില്ല. എന്നെ താങ്ങുകയാണ് എന്ന് രണ്ടുപേരും വിചാരിച്ചു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം ചാരി. കുഞ്ചുകുട്ടി, പിന്നെ നിശബ്ദം. രണ്ടു ഹൃദയങ്ങളും എവിടെയൊക്കെയോ പാറിപ്പാറിപ്പോയി തിരിച്ചു വന്നു. വീണ്ടും ഗോവിന്ദൻ നായർ വിളിച്ചു, കുഞ്ചുകുട്ടി. വീണ്ടും നിശബ്ദം. തീയും പുകയും മനുഷ്യമാംസം കരിഞ്ഞ മണവും ചുടുചോരയുടെ നാറ്റവും അറപ്പും വെറുപ്പും ചൂടുന്നതിന് നടുവിൽ സ്നേഹത്തിൻ്റെ ഒരു കിരണം ഉയർന്നു വരികയാണ്. അതൊരു ദ്വീപായിരുന്നു, ഒരു ചെറിയ സ്വർഗം തന്നെ. അവിടെ നിശബ്ദമായ ചുണ്ടുകളും വാചാലമായ ഹൃദയങ്ങളുമായി 11 ദിവസം അവർ പാർത്തു. കുഞ്ചുകുട്ടി നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരി തൂകി. ഹാവൂ. 11-ാം ദിവസം ഗോവിന്ദൻ നായർ പറഞ്ഞു, ഞാൻ പുറത്തൊന്നു പോയി നോക്കി വരട്ടെ, രാത്രിക്ക് മുമ്പേ തിരിച്ചെത്തും. വരണേ. വരും. അയാൾ മരക്കുടിലുകൾക്കിടയിലൂടെ മറഞ്ഞു പോകുന്നത് കുഞ്ചുകുട്ടി നോക്കി നിന്നു. ഭൂമി ശൂന്യമായ പോലെ തോന്നി. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. ഉച്ചയായതും സന്ധ്യയായതും അവൾ അറിഞ്ഞില്ല. അവൾ കാത്തിരുന്നു. കുറുക്കന്റെ ഓരികളും വാവലുകളുടെ ചിറകടിയും അവളെ ഞെട്ടിച്ചില്ല. അവൾക്ക് ഒരു പുരുഷനെ കാത്തിരിക്കാനുണ്ട്. പുലർച്ചെ പുതുമഞ്ഞിന്റെ തുള്ളികൾ ഇലപ്പടർപ്പുകളിൽ ഇറ്റുവീഴുന്ന ശബ്ദവും അവൾ കേട്ടു. അവൾക്ക് ഒരാളെ കാത്തിരിക്കാനുണ്ട്. പുലർന്നു. ആ ദിവസം മുഴുവൻ കാത്തു. അയാൾ വന്നില്ല, പിറ്റേന്നും വന്നില്ല. ആ ദ്വീപ് അലിഞ്ഞു പോവുകയായിരുന്നോ?
9: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: നിളാനദിയെക്കുറിച്ചുള്ള ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം ഭൂമിഗീതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇന്ന് തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത് നിളാനദിയെക്കുറിച്ചുള്ള ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
6: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
8: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
9: ഇന്നീ പരിപാടിയിൽ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് S. ഗോപിനാഥൻ സംസാരിക്കുന്നു.
10: യോഗ പരിശീലിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചില മുന്നൊരുക്കങ്ങൾ അത്യാവശ്യമാണ്. ആസനങ്ങൾ അഭ്യസിക്കേണ്ടത് ശൂന്യമായ ഉദരത്തോടുകൂടിയായിരിക്കണം. അതിനാൽ അതിരാവിലെയോ വൈകുന്നേരമോ വേണം യോഗാസനം ചെയ്യാൻ. കുളി കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തിയിട്ട് ചെയ്യുന്നതാണ് ഉത്തമം. യോഗ ചെയ്തു കഴിഞ്ഞ് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും കഴിഞ്ഞു വേണം കുളിക്കാൻ. യോഗ മാറ്റോ കട്ടിയുള്ള പായയോ യോഗ ചെയ്യാൻ ഉപയോഗിക്കുക. യോഗ ചെയ്യുമ്പോൾ ശരീരം ഭൂമിയുമായി നേരിട്ട് സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പ്രാർത്ഥനയോടുകൂടി യോഗ ചെയ്യാൻ ശ്രമിക്കണം. ധ്യാനാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. അത്യാവശ്യത്തിനുള്ള അയഞ്ഞ വസ്ത്രം വേണം ധരിക്കാൻ. നല്ല വായുസഞ്ചാരമുള്ളതും പൊടിപടലങ്ങൾ ഇല്ലാത്ത സ്ഥലം വേണം തിരഞ്ഞെടുക്കേണ്ടത്. ആസനങ്ങൾ ചെയ്യുമ്പോൾ മൂക്കിൽ കൂടി മാത്രമേ ശ്വസിക്കാവൂ. ആസനങ്ങൾ പല വിധത്തിൽ ചെയ്യാവുന്നവയുണ്ട്. ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങളും നിന്നുകൊണ്ടുള്ള ആസനങ്ങളും കവിഴ്ന്നു കിടന്നുള്ള ആസനങ്ങളും മലർന്നുകിടന്നുള്ള ആസനങ്ങളും ധ്യാനാസനങ്ങൾ, മനഃശാന്തിക്കുള്ള ആസനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ആസനങ്ങളുണ്ട്. ഇതുകൂടാതെ ലളിതമായതും കഠിനമായതും ആയിട്ടും യോഗാസനങ്ങളെ തരംതിരിക്കാം. ഓരോരുത്തരുടെ ശരീര സ്ഥിതി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ ലളിതാസനങ്ങൾ പരിശീലിക്കണം. മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് ആസനങ്ങൾ ശീലിക്കരുത്. പുതുതായി യോഗ പരിശീലിക്കുന്നവർ ലളിതമായ ആസനങ്ങളും ശ്വസനക്രിയകളും പരിശീലിക്കാം. ഏത് പ്രായക്കാർക്കും പരിശീലിക്കാം. വൃദ്ധർ ആദ്യമാദ്യം വളരെ സാവകാശത്തിലും ഒന്നോ രണ്ടോ ആളുകൾ കൂടി ചേർന്നും ചെയ്യുക. ചില ആസനങ്ങൾ ചിലർക്ക് തുടക്കത്തിൽ പ്രയാസമായി തോന്നാം. നിരന്തരം പരിശീലനം കൊണ്ട് ശരിയാകും. ധൃതി പിടിച്ചും ബലം പ്രയോഗിച്ചും യോഗാസനങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ചിലരുടെ ശരീരഘടന ചില ആസനങ്ങൾക്ക് യോജിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ വിദഗ്ധ പരിശീലകന്റെ അഭിപ്രായം തേടണം. തുടക്കത്തിൽ 3-4 ലളിതമായ ആസനങ്ങൾ നല്ലതുപോലെ പരിശീലിച്ചിട്ട് വേണം പുതിയതിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ ഒന്നും പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല. പരിശീലന സമയത്ത് മനസ്സും ശരീരവും സംഘർഷങ്ങളൊഴിഞ്ഞ് സമാധാനവും ശാന്തിയും ഉണ്ടാക്കണം. ആരംഭത്തിൽ ചിലർക്ക് പേശികൾ വഴങ്ങില്ല. അപ്പോൾ ബലം പ്രയോഗിക്കാതെ പരിശീലനം സാവധാനം മുന്നോട്ട് കൊണ്ടുപോകണം. ക്രമേണ ശരിയായിക്കൊള്ളും. യോഗാസനം സാധാരണ വ്യായാമം ചെയ്യലല്ല. യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തെക്കുറിച്ച് തികഞ്ഞ അവബോധമുണ്ടായിരിക്കണം. ഏതെങ്കിലും ഭാഗത്ത് ശസ്ത്രക്രിയ ചെയ്തവർ വിദഗ്ധരുടെ അഭിപ്രായം തേടണം. സ്ത്രീകൾ ആർത്തവ ദിനങ്ങളിൽ യോഗ ചെയ്യരുത്. ഗർഭിണികൾ അവർക്ക് നിർദ്ദേശിച്ചവ മാത്രം ചെയ്യുക.
9: യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് S. ഗോപിനാഥൻ.
7: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
11: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
12: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
11: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
13: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
14: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
13: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
15: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
16: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
17: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
18: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
17: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ വരികൾ, എ ജെ ജോസിന്റെ സംഗീതം.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ് പുളിമൂട്.
2: ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, മുരളി ഈണം നൽകി, വാണി ജയറാമും പി ജയചന്ദ്രനും പാടിയ ഗാനമിത. ചിത്രം അഗ്നിപർവ്വതം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി. ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

സ്വർണവും ഉള്ളത്തിൽ ഗർവവും ചൂടുന്ന സ്വത്തുകാരി. അവളെന്റെ മൂളിപ്പാട്ടേറ്റുപാടി അത് കേട്ടു ഞാനും മറന്നു പാടി. അവളെന്റെ മൂളിപ്പാട്ടേറ്റു

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറി എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
8: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
9: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
10: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
11: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വസന്തമാളിക എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത്. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

സുജാത, ഫഹദ്, ബിജു, ഫ്രാങ്കോ എന്നിവർ പാടിയത് ചിത്രം കയ്യെത്തും ദൂരത്ത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ യേശുദാസും മഞ്ജരിയും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മെജോ ജോസഫ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയത് ചിത്രം ഉദയനാണ് താരം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: വിവാദ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ ഈണം നൽകി യേശുദാസ് പാടിയത്, ചിത്രം രസതന്ത്രം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

യുഎഇ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ധാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് സുഖ്ദേവെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിങ് പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ മന്ദിരത്തിൽ ചേരും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ജില്ലയിലെ പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളിലെ പരാജയം ചർച്ച ചെയ്തേക്കും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു. 294 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14 15 ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറഫാത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ വിയറ്റ്നാമിലെ വിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് വിനോദ് കുമാർ.
1: സഞ്ചാരിയുടെ ഈ അധ്യായത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വിനോദ് കുമാറാണ്. വിനോദ് ഒരുപാട് യാത്രകൾ ഒറ്റയ്ക്കും കൂട്ടുകാരോടൊപ്പം ഒക്കെ നടത്തുന്ന ആളാണ്. വിനോദ് ഈ അടുത്തിടെ പോയ ഒരു യാത്രയെപ്പറ്റി ആണ് ഇന്ന് സഞ്ചാരിയിൽ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം വിനോദ്.
2: ഹലോ.
1: ഞാനായിട്ടത് പറയുന്നില്ല, വിനോദ് എങ്ങോട്ടാണ് പോയത് എന്നൊന്ന് ചുരുക്കത്തിൽ പറയാമോ?
2: എൻ്റെ ട്രിപ്പ് വന്നിട്ട് വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാമില് പൊതുവെ എല്ലാവരും പോകുന്നത് ഹോച്ചിമിൻ സിറ്റി, ഹലോങ് ബേ അങ്ങനത്തെ ലൊക്കേഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ രണ്ട് ഫാമിലി ആയിട്ട് പോയത് കൊണ്ട് കുറച്ച് കിഡ് ഫ്രണ്ട്ലി സ്ഥലങ്ങൾ, കിഡ്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി ദനാങ് ആൻഡ് ഫൂക്കോക്ക് ആണ് ചൂസ് ചെയ്ത് പോയത്.
1: ഈ രാജ്യം തന്നെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ വിയറ്റ്നാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്?
2: ആക്ച്വലി വിയറ്റ്നാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന കൺട്രീസാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. തായ്ലൻഡ് ആയാലും മലേഷ്യ ആയാലും സ്റ്റേ ഫുഡ് എല്ലാം അഫോർഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിയറ്റ്നാം ചൂസ് ചെയ്തത്.
1: നമുക്ക് നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ എങ്ങനെയാണ്, തന്നെ പ്ലാൻ ചെയ്തതാണോ അതോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്ലാനിംഗ്? എനിക്ക് അതിന്റെ ഒരു അപ്രൂവൽ പ്രോസസ്, വിസ ഒക്കെ വേണ്ടി വരത്തില്ല ഇന്ത്യക്ക്?
2: യെസ്, വിസ ആവശ്യമാണ്. വിസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിസ മാത്രം തരാനായിട്ട് ഒരു ട്രാവൽ ഏജൻസിനെ ഹെൽപ്പ് എടുക്കും. വിസ ആവശ്യമില്ലാത്ത കൺട്രീസ് ആണെങ്കിൽ ജസ്റ്റ് എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ ഓൺലൈൻ പോർട്ടലിൽ എൻട്രി ചെയ്താൽ മതി. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ സ്വന്തമായി ചെയ്യാൻ പറ്റും. നമ്മളെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് മാത്രം കൊടുത്ത് എൻട്രി ഡേറ്റ്സും കൂടെ കൊടുത്താൽ മതി, റെക്കോർഡാവും. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ വിസ ഒരു ഏജന്റ് വഴി വിസ എടുക്കും.
1: വിയറ്റ്നാമിന്
2: വിസ ആവശ്യമുണ്ട്, അപ്പൊ നമ്മള് അത് ഏജന്റ് വഴി എടുക്കുന്നു. പിന്നെ ഫ്ലൈറ്റ് നമ്മള് നോക്കും, ഓൺലൈൻ സ്കൈ സ്കാനർ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, സൈറ്റ് വഴി നോക്കും. അത് കമ്പയർ ചെയ്ത് തരും നമുക്ക്, പല സൈറ്റുകളിലെയും പല ഏജന്റുകളുടെയും എയർ കാരിയേഴ്സിന്റെയും കോസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇത് ഓപ്ഷൻ നോക്കി ചൂസ് ചെയ്തിട്ട് സ്വന്തമായി ആ കരിയർ സൈറ്റിലൂടെയോ ഏജന്റ് വഴിയോ ബുക്കിംഗ് ചെയ്യുന്നതാണ് പൊതുവെ.
1: അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം. വിനോദിന് ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
2: എനിക്ക് മോഹൻലാലിന്റെ ഏതെങ്കിലും റീസെന്റ് സിനിമയിൽ നിന്ന് ഒരു പാട്ടും.

0: വിനോദ് ഒരുപാട് സിറ്റികളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് മുമ്പും. അപ്പോൾ വിയറ്റ്നാമിലെത്തിയപ്പോൾ എന്താണ് ആ സിറ്റിയെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു?
1: വിയറ്റ്നാമിൽ നമ്മൾ ചെന്ന് ഇറങ്ങിയ സിറ്റി എന്ന് പറഞ്ഞത് ദനാങ് ആണ്. ദനാങ് ആക്ച്വലി ഒരു സീ സൈഡ് സിറ്റിയാണ്. അതായത് നമ്മൾ കോവളമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പ് സിറ്റി തന്നെയാണ്. പക്ഷേ കോവളം നമ്മൾ നോക്കുവാണെങ്കിൽ ആ സീ സൈഡ് സ്ട്രെച്ച് മാത്രം കുറച്ച് ഷോപ്സിൻ്റ് ഇതുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ വലിയ സിറ്റിയാണ്. വലിയൊരു ഓഷൻ സ്ട്രെച്ചുണ്ട്. ഓഷൻ സ്ട്രെച്ചിന് സൈഡിലായിട്ട് കടകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ടൂറിസ്റ്റിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷോപ്സ് അങ്ങനത്തെ ഇതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് സിറ്റിയാണ്. നമ്മൾ ഹോച്ചിമിൻ പോലെ നോക്കുകയാണെങ്കിൽ ഒരു റഷുള്ള സിറ്റിയല്ല. അപ്പോൾ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഈ സീ സൈഡ് സ്ട്രെച്ചിൻ്റെ തന്നെയാണ് കുറേ സ്റ്റേ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ചിലപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് തന്നെ ഈ ബീച്ച് വ്യൂ ഒക്കെ കിട്ടാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബീച്ച് വൈബ് അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ
0: സമാധാനത്തിൽ നമ്മൾ കുടുംബമായിട്ട് പോയി.
1: അതെ,
0: അങ്ങനത്തെ ഒരു സമാധാനത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കോവളം പോലെ, പക്ഷേ കോവളത്തിൻ്റെ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള,
1: അതെ അതെ, കോവളം നമുക്ക് ഒരു 10% ആയിട്ട് കരുതാം ദനാങ്ങിൻ്റെ. ഒരു വലിയൊരു സ്ട്രെച്ച് ഓഫ് ബീച്ച് സൈഡിൽ ഇങ്ങനെ ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള ഏരിയ.
0: അപ്പോൾ ദനാങ് ഇപ്പോൾ ഒരു സീ സൈഡ് ടൗൺ ആണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ ബീച്ചിന്റെ ഒരു നില നോക്കിയാൽ കോളുമായിട്ട് കമ്പയർ ചെയ്യാം, പക്ഷെ അവിടുത്തെ ഇപ്പോൾ ഒരു തെരുവുകളുടെ ഒക്കെ ഒരു സ്ട്രക്ചർ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള സ്ട്രീറ്റ്സ് തന്നെയാണോ, അതോ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി വികസിച്ചിരിക്കുന്ന രീതിയിലാണോ തോന്നിയത്?
1: ആക്ച്വലി സ്ട്രീറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ വികസിച്ചിരിക്കുകയാണ്. കാരണം ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഫുള്ള് ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബീച്ച് സൈഡുള്ള സ്ട്രെച്ചിലുള്ളത്. ആക്ച്വലി സിറ്റിക്ക് അകത്തോട്ടാണ് അവിടുത്തെ ലോക്കൽസ് താമസിക്കുന്നത്. സിറ്റിക്കകത്തോട്ട് ഐ മീൻ ബീച്ച് സ്ട്രെച്ചിലല്ലാതെ ഇൻലാൻഡാണ് ലോക്കൽസ് താമസിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ പോയപ്പം അതൊക്കെ അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഈ ബീച്ച് സൈഡ് സ്ട്രെച്ച് എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ബിൽഡിംഗ് വൈസും ഷോപ്സ് വൈസും ഷോപ്പിംഗ് അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ ഡെവലപ്ഡ് ഏരിയ ആയിരുന്നു. മെയിൻ അട്രാക്ഷൻ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ഇതായിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
0: ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു.
1: ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഉബർ പോലെ അവിടെ ഗ്രാബ് എന്നൊരു ആപ്പ് ഉണ്ട്. ഗ്രാബ് വഴി നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ടാക്സി അല്ലെങ്കിൽ ടൂ വീലർ പോലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. ഏത് ടൈമിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലോക്കൽ ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിയില്ലായിരുന്നു, ഗ്രാബ് അതുപോലെ ടാക്സി സർവീസസ് ആണ് യൂസ് ചെയ്തിരുന്നത്.
0: നമുക്ക് അടുത്ത വിശേഷത്തിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു പാട്ട് കേൾക്കാം. ഒരു പാട്ട് പറയും, വിനോദിന് ഇഷ്ടമുള്ള മറ്റൊരു പാട്ട്.
1: തമിഴിലെ സൂര്യയുടെ ഏതെങ്കിലും ഒരു,
0: ശരി. അപ്പോൾ നമുക്ക് സൂര്യ അഭിനയിച്ച ഒരു ചിത്രത്തിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: ഈ പറഞ്ഞല്ലോ നമ്മൾ ഒരുപക്ഷെ വിയറ്റ്നാമിലെ ജനത താമസിക്കുന്നത് ഉള്ളിലേക്കാണ്. അപ്പോൾ വിനോദിൻ്റെ കാഴ്ചയിൽ അവരുടെ ഒരു ജീവിത രീതിയെക്കുറിച്ച് എന്തെങ്കിലും തോന്നിയിരുന്നു ഇവരിങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ചെറിയ അസസ്മെന്റ് നടക്കുമല്ലോ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇവരെല്ലാം കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ കർഷകരാണ്, ഇങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ. വിനോദിന് എന്താണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് തോന്നിയത്?
1: ലൈഫ് സ്റ്റൈൽ ആക്ച്വലി അവിടെയുള്ള ആൾക്കാരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. അതൊരു കാര്യമാണ്. ഇപ്പം ഷോപ്പിൽ കയറിയാലും നമ്മളുമായിട്ട് പെരുമാറുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലിനെസ് വേറെ ലൊക്കേഷൻസിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്ത്യൻസ് എന്നുള്ളൊരു സ്റ്റിഗ്മയാണല്ലോ, അല്ലെങ്കിൽ ബിഹേവിയർ വൈസ് ആയാലും ഇന്ത്യൻസ് അഗേൻസ്റ്റ് ഉള്ള ഒരു ഇത്. അങ്ങനെ ഒരു പെരുമാറ്റം ഒന്നും വിയറ്റ്നാമിലുള്ള ആൾക്കാരുമായിട്ട് ഇല്ലായിരുന്നു.
0: മുൻവിധികളൊന്നും ഇല്ലാതെ നമ്മളോട് സംസാരിച്ചു, നമ്മളെ സ്വീകരിച്ചു.
1: അതെ അതെ, ഷോപ്സിൽ പോയാലും വളരെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ സാധനം വാങ്ങിക്കണമെന്നൊന്നും ഇല്ല, അതായിരുന്നു മെയിൻ ഇത്.
0: അപ്പൊ ഈ ഭാഷ
1: വിയറ്റ്നാമീസ് ഭാഷയാണ്, പക്ഷേ മോസ്റ്റ്ലി ഈ ഷോപ്സ് റെസ്റ്റോറൻസിലൊക്കെ അവര് ഇംഗ്ലീഷ് അഡ്ജസ്റ്റബിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
0: അപ്പം സംസാരിക്കാനും ഇടപഴകാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല.
1: ദനാങ്ങില് ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷെ ഫൂക്കോക്കിൽ പോയപ്പോൾ കുറച്ചും കൂടെ ലോക്കൽസ് അധികം ഉള്ള സ്ഥലമായിരുന്നു. അവര് ആക്ച്വലി മൊബൈലിൽ സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. ഫൂക്കോക്കിൽ കുറച്ചും കൂടെ ബാക്ക്വേർഡ്സ് ആയിരുന്നു, അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദനാങ്ങിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഒരുവിധം എല്ലാവരും ഇംഗ്ലീഷിൽ മാനേജബിൾ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല.
0: ടെക്നോളജിയുടെ
1: സഹായത്തോടെ സംസാരിക്കുന്നു. കാരണം
0: സംസാരിക്കാൻ കഴിവുള്ളവരും അത് ഉപയോഗിക്കുന്നവരും ആയിരുന്നു.
1: അതെ അതെ അതെ, ശരിയാണ്.
0: രണ്ട് സിറ്റിയിൽ പോയെന്ന് പറഞ്ഞല്ലോ,
1: അതെ,
0: ദനാങ്ങിലേക്കും
1: ഫൂക്കോയിലേക്കും.
0: അപ്പോൾ എങ്ങനെയായിരുന്നു ഭക്ഷണ സംസ്കാരം? അപ്പോ നമ്മളിവിടെ നിന്ന് നമ്മുടെ ഭക്ഷണമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണോ എന്ന് തോന്നി?
1: റൈസ് ആണ് മെയിൻ ഫുഡ്. റൈസ് ആൻഡ് നൂഡിൽസ് ആണ് മെയിൻ സ്റ്റേപ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ റെസ്റ്റോറൻറ്റിലും റൈസ് ആൻഡ് നൂഡിൽസ് അവൈലബിൾ ആണ്. പിന്നെ യൂറോപ്യൻ ഡിഷസ്, ബട്ട് മോസ്റ്റ്ലി വിയറ്റ്നാമീസ് ഫുഡ് റൈസ് ആൻഡ് നൂഡിൽ ബേസ് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും ചിക്കനല്ല, പോർക്ക് ആൻഡ് ബീഫാണ് അവരുടെ ബേസ്. അപ്പം ഡിഷസിൽ 90% അവരിൽ പോർക്ക് കാണും. ചിക്കൻ ഡിഷ് ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് നോക്കി വേണം ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ മീറ്റ് എന്ന് കണ്ടിട്ട് ചിലപ്പം ചിക്കൻ മാത്രമായിരിക്കും എന്നൊരു അസംഷനിൽ വാങ്ങിക്കാൻ പറ്റത്തില്ല. പോർക്ക് കാണാം, ബീഫ് കാണാം, വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. ഫ്രൈഡ് റൈസിൽ തന്നെ നോക്കുമ്പോൾ വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്, നൂഡിലും വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം കഴിക്കാൻ പറ്റുന്ന, ഇന്ത്യക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് വൈബ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ ഇതും കിട്ടും, ബർഗേഴ്സ് ആയാലും സാൻഡ്വിച്ച് ആയാലും. അവിടെ ടൂറിസം ഫോക്കസ്ഡ് ആയതുകൊണ്ട് യൂറോപ്യൻ ഡിഷസും മെയിൻ എല്ലാ റെസ്റ്റോറൻസിലും കിട്ടുന്നുണ്ട്.
0: അപ്പോൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി കാര്യമായി അതിനെ പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, സ്പൈസി ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ പൊതുവെ ആളുകൾ കഴിക്കുന്നത്?
1: എനിക്ക് ഒന്ന് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്പൈസ് റേഞ്ചിൽ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് സ്പൈസി ആക്കാൻ പറയുമ്പോൾ അവർ സോസസ് ആണ് തരുന്നത്, അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഡിഷിൽ ഇപ്പം മുളക് പൊടി ഇട്ട് സ്പൈസി ആക്കുന്ന അങ്ങനെ ഒരു ഇതല്ല. അപ്പം നമ്മൾ സ്പൈസി ചോദിക്കുമ്പോഴത്തേക്കും സ്പൈസ് കൂടുതലായ സോസസ് കൊണ്ടുതരും. അപ്പം അത് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ഫുഡ് സ്പൈസി ആക്കി കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഇത്. പിന്നെ നമ്മൾ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ പോയപ്പോൾ തന്നെ രണ്ട് ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പം ഒരു ഫാമിലി ഒരാൾ നമ്മൾ എന്താണെന്ന് അറിയാതെ തന്നെ ക്ലാം ഷെല്ലില്ലേ, അത് ഓർഡർ ചെയ്തു. അത് സ്പൈസി വേണമെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അവർ സോസ് സ്പൈസി ആയിട്ട് കൊണ്ടു തന്നു, പക്ഷേ ആക്ച്വൽ ക്ലാം റോ ആയിരുന്നു. അത് റോ ആണെന്ന് അറിഞ്ഞുകൂടാതെ കുക്ക്ഡ് ആണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്ത ഒരു സാധനം റോ ആയിട്ട് ഒരാൾക്ക് കഴിക്കേണ്ടി വന്നു. എന്നിട്ട് സോസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ മെനു നോക്കി എന്താണ് ഒരു കാര്യമൊന്ന് അസംഷൻ ചെയ്യാതെ വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടില്ല.
0: മറ്റൊരു ഭക്ഷണ സംസ്കാരമാണ്, ചിലപ്പോൾ അവർ റോ ആയിട്ട് കഴിക്കും, നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം.
1: അതെ.
0: നമുക്ക് മറ്റൊരു പാട്ടുകൂടെ കേൾക്കാം, എന്നിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം.
1: അപ്പോൾ തമിഴിലെ ഒരു വിജയ് അണ്ണൻ്റെ ഒരു സോങ്.

0: ഇപ്പൊ രണ്ട് സിറ്റിയിലും പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ദനാങ്ങിലേക്കും മറ്റേതായിരുന്നു ഫൂക്കോ എന്ന് പറയുന്ന സിറ്റി. എന്താണ് വിനോദിന് തോന്നിയ വ്യത്യാസം ഈ രണ്ട് സിറ്റി? ഒന്ന് ബീച്ച് ഒബ്വിയസ്ലി ഒരു വ്യത്യാസമുണ്ട്, അപ്പൊ ഈ രണ്ട് സിറ്റിയും ഒന്ന് നമുക്ക് ഒന്ന് വർണ്ണിച്ചു തരാമോ?
1: ദനാങ്ങിൽ നമ്മൾ ചെന്ന് കയറിയതിന് ശേഷം ആദ്യമായിട്ട് പോയ ഒരു ലൊക്കേഷൻ ബുദ്ധയുടെ സ്റ്റാച്യുവിലോട്ടാണ് നമ്മൾ അന്ന് ഈവനിങ് പോയത്. ബുദ്ധയുടെ സ്റ്റാച്യു ആ ലൊക്കേഷനിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ബീച്ച് ഫ്രണ്ട് ഫുള്ള് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ പോയി നൈറ്റ് ടൈം വരെ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം ആക്ച്വലി നൈറ്റ് ടൈം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിരിക്കുന്ന ബീച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബിൽഡിങ്സ് ഫുള്ള് അവർ ലൈറ്റ് കത്തിച്ചിരിക്കുകയാണ്. ലൈറ്റ് കത്തിച്ചെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൽ തന്നെ LED ഇട്ടിങ്ങനെ ഓരോ തീമിൽ ലൈറ്റ് കത്തിച്ച് നോക്കുകയാണ്, വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സ്കൈ ലൈൻ നോക്കുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ടുള്ളൊരു വ്യൂ കിട്ടും. അത് തന്നെയാണ് ഒരു മെയിൻ അട്രാക്ഷൻ. ആ സിറ്റിയുടെ ഫുൾ ഒരു വൈബ് നമുക്ക് ഇപ്പുറത്തെ ബുദ്ധ സ്റ്റാച്യുവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നു. അതൊരു സ്പെഷ്യൽ വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധ സ്റ്റാച്യു നിന്ന് നെക്സ്റ്റ് പോയതെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ആക്ച്വലി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സാൻഡോറീനിയുടെ തീമിൽ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രീസ് സ്റ്റൈൽ, ഗ്രീസിൽ ആ റെസ്റ്റോറൻറ്റ് മാത്രം. അപ്പം അതുപോലെ വെച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിലെല്ലാം എക്സ്പെൻസീവ് ആണ്, കാരണം ഈ ഒരു തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് അവർ കുറേ ഫോട്ടോ ഓപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിന് അകത്ത് തന്നെ. അപ്പോൾ ഇപ്പം എല്ലാം ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൾച്ചറാണല്ലോ. അപ്പം അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുന്ന രീതിയിൽ അവർ കുറേ ഫോട്ടോ ഓപ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിനകത്ത്. പക്ഷേ ഫോട്ടോ ഓപ്സ് മാത്രമല്ല, ആ വൈബ് പോലും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല ബീച്ച് സൈഡ് റെസ്റ്റോറൻ്റാണ്, നല്ലതായിരുന്നു. ദനാങ് സിറ്റി ഫുള്ള് ഒരു ഓവറോൾ പിക്ചർ കിട്ടാനായിട്ട് നല്ല ലൊക്കേഷൻസ് ആയിരുന്നു.
0: മറ്റൊരു സിറ്റിയിലേക്ക് പോയ കാര്യം പറഞ്ഞു ഫൂക്കോ, ആ സിറ്റിയിലെ കാഴ്ചകളെ കുറിച്ചുകൂടെ ഒന്ന് പറയാം.
1: ഫൂക്കോക്ക് ഒന്ന് ബേസിക്കലി ഒരു ഐലൻഡാണ്, ഒരു വലിയ ഐലൻഡാണ്.
0: ശരി,
1: എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫൂക്കോക്ക് വിയറ്റ്നാം ടൂറിസത്തിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡായിട്ടാണ് തോന്നിയത്. കാരണം അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്റ്റേയിലോട്ട് പോകുന്ന വഴിയിൽ എല്ലാം ലെസ് ഡെവലപ്ഡ് ആണ്. കാരണം റോഡ്സ് സ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്സ് സ്റ്റേയ്സ് ആയിരിക്കാം, അതൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിനീളെ കണ്ടതെല്ലാം കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിലാണ് ഫൂക്കോക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫൂക്കോക്കിൽ പോയിട്ട് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൺസെറ്റ് ടൗൺ. സൺസെറ്റ് ടൗൺ എന്ന് വെച്ചാൽ ഒരു യൂറോപ്പിലൊരു ടൗൺ പോലെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൺസെറ്റ് ടൗൺ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണ്. റോഡായാലും സൈഡിൽ സ്റ്റേ ആയാലും എല്ലാം ഇങ്ങനെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സൺസെറ്റ് ടൗണിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും വൈബ് ഫുള്ള് മാറുകയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ടൗൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് എല്ലാം ഇങ്ങനെ LED ലൈറ്റൊക്കെ കത്തിച്ച് ആൾക്കാർക്ക് ഒരു പാർക്ക് പോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത ഒരു ടൗണാണ്. ആ ടൗണിനകത്ത് നമുക്ക് പോയി ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മളൊരു യൂറോപ്യൻ ഒരു ടൗണിൽ കയറുന്ന ഒരു വൈബ് കിട്ടും.
0: ഒരു മായാ നഗരം, ഒരു വേറെ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു ഒരു മായാ നഗരത്തിലേക്ക് പോകുന്നത് പോലെ.
1: എനിക്ക് തോന്നുന്നത് ഒരു വിയറ്റ്നാമീസ് ലോക്കൽ ആൾക്ക് വേണമെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ ആക്ച്വലി യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ പറ്റാതെ ആകാം, പക്ഷേ അതിൻ്റെ ഒരു അനുഭവം കിട്ടാനായിട്ട് ഈ ഒരു സൺസെറ്റ് ടൗണിൽ പോയാൽ മതി.
0: അപ്പോൾ സാധാരണഗതിയിൽ വിയറ്റ്നാമിൽ പോകുന്നവർ, ഇപ്പോൾ വിനോദ് പോയത് സിറ്റികളിലേക്കാണ്, അപ്പോൾ വിയറ്റ്നാമിൽ പോകുന്നവർ പറയാറുള്ളത് വിയറ്റ്നാമിലൊരു യുദ്ധ ചരിത്രമുണ്ടല്ലോ.
1: അതെ.
0: അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ അത്തരം ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ കേൾക്കാനോ അവസരമുണ്ടായോ?
1: അത്തരം സ്ഥലങ്ങളിൽ പോകാനുള്ള അവസരം ഉണ്ടായില്ല. കാരണം ഫാമിലി ആൻഡ് കിഡ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കിഡ്സിനും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് പോയത്. പക്ഷേ നമ്മൾ ഹോയാൻ എന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ അമേരിക്കയായിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദനാങ്ങിൽ നിന്ന് ഹോയാൻ പോയുന്ന റൂട്ടിൽ ഇവിടെ എല്ലാം അമേരിക്ക ബോംബ് ചെയ്ത സ്ഥലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബോംബ് ചെയ്ത് പലതും ഫുള്ളി നശിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഹോയാനിൽ ചെന്നപ്പോഴത്തേക്കും പണ്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത ചൈനീസ് ആൾക്കാർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചൊരു ബ്രിഡ്ജ് കാണിച്ചായിരുന്നു. ഈ ബ്രിഡ്ജ് വന്നിട്ട് ബോംബിങ്ങിനെ സർവൈവ് ചെയ്തൊരു ബ്രിഡ്ജ് എന്നാണ് അവർ പറഞ്ഞത്. അത് എനിക്കൊരു സ്പെഷ്യൽ ഇതായിട്ട് തോന്നി. കാരണം അമേരിക്കയായിട്ട് യുദ്ധത്തിൽ ഇത്രയും ബോംബ് ചെയ്തിട്ടും സർവൈവ് ചെയ്തൊരു ഓൾഡ് ബ്രിഡ്ജ് കാണിച്ചു. ഇതൊരു ഇതുപോലെ
0: യുദ്ധസ്മാരകമായി കണ്ടത് ബ്രിഡ്ജ് മാത്രമാണ്.
1: അതെ അതെ.
0: അപ്പോൾ നേരത്തെ പറഞ്ഞു നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ കുറച്ചധികം ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ ഗൈഡിൻ്റെ അനുഭവം പറഞ്ഞു, യുദ്ധത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച കാര്യം പറഞ്ഞു. മറ്റെന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടോ വിയറ്റ്നാമിൽ പോയിട്ട് അവിടുത്തെ നാട്ടുകാരുമായി മീറ്റ് ചെയ്തിട്ട്?
1: അതായത് ഞാൻ ഒരു സ്ഥലത്ത് നാട്ടിൽ പോകുന്നുമ്പേ ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഷയുടെ ഹലോവും താങ്ക് യുവും അവരുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നു എന്ന് ജസ്റ്റ് എപ്പോഴും
0: അന്വേഷിച്ചു വയ്ക്കും.
1: അപ്പോൾ വിയറ്റ്നാമീസ് ഭാഷയിൽ ഹലോ പറയുന്നത് സിൻ ചാവ് എന്നാണ്. അതേപോലെ താങ്ക് യു എന്ന് പറയുന്നത് ക്യാം ഏൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു, വിയറ്റ്നാമീസ് ഭാഷയിൽ താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാം ഏൺ എന്നല്ലേ. പുള്ളിക്കൊരു അതിശയം, കുറേ പേര് അങ്ങനെ പഠിച്ചിട്ട് പോകുമായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഈ രണ്ട് വാക്കുകൾ നോക്കി വെച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അതിശയമായിരുന്നു അങ്ങേർക്ക്. പുള്ളി അതിശയിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ആ ഇതൊക്കെ അറിയാം, എങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്.
0: യാത്ര ചെയ്യുന്നവരോട് എല്ലാം വിനോദ് പറയുന്നത് അതാണ്, അവിടുത്തെ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക.
1: ഇങ്ങനത്തെ അല്ല ബേസിക്, ഇങ്ങനെ ഹലോ ആൻഡ് താങ്ക് യു ഒരു മെയിൻ വാക്കുകൾ പോലെയാണ്. ഒരു ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തീരുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്.
0: നമുക്ക് മറ്റൊരു പാട്ടുകൂടെ കേട്ടിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. വിനോദിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
1: അത് മമ്മൂട്ടിയുടെ ഏതെങ്കിലും ലേറ്റസ്റ്റ് സിനിമയിലുള്ള സോങ് ആണ്.
2: സഞ്ചാരി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,675 രൂപ നിരക്കിലും പവന് 1,640 രൂപ കുറഞ്ഞ് 1,17,400 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില.

0: സംഘടിപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: സഞ്ചാരി തുടർന്ന് കേൾക്കാം.

0: അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധപ്രതിമയിൽ നിന്ന് നോക്കിയപ്പോൾ വിയറ്റ്നാമിൻ്റെ ഒരു സ്കൈ ലൈൻ, വിയറ്റ്നാമിൻ്റെ അല്ല ഈ പറഞ്ഞ
1: ദനാങ്
0: സിറ്റിയുടെ ഒരു സ്കൈ ലൈൻ കണ്ടത് രസമായിരുന്നു പറഞ്ഞു. ഒത്തിരി അധികം ലൈറ്റ് ഉണ്ടായിരുന്നു. പൊതുവേ വിയറ്റ്നാമിലെ രാത്രി ജീവിതത്തിന് എന്താണ് തോന്നിയത്? നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ? എന്താണ് അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തോന്നും?
1: നമ്മൾ ദനാങ് ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം നൈറ്റ് 12 വരെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് റെസ്റ്റോറൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ബീച്ചിലായാലും ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി സിറ്റി ഒരു 9 PM ഒരു 10 PM ശേഷം അടയ്ക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല, ഒരു 12-1 വരെയൊക്കെ കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്. ബീച്ചും ആയാലും റെസ്റ്റോറൻറ്റ്സ് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് എല്ലാം ലൈറ്റൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ് സിറ്റി ഫുൾ, ആ ഒരു ബീച്ച് സ്ട്രെച്ച് ഫുള്ള്. അപ്പോൾ നമുക്ക് ഫുൾ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പിന്നെ തിരക്ക് കുറവൊന്നുമില്ല, ക്രൗഡഡ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ നൈറ്റ് കുറച്ച് സമയം അധികം പുറത്ത് ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും സേഫായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
0: സിറ്റിയിലും അങ്ങനെ തന്നെയായിരുന്നു.
1: ഫൂക്കോക്കിൽ പക്ഷേ അങ്ങനെയല്ല, എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ടൗണിൽ ചെന്ന് എത്തിപ്പെടണം, എന്നാലേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം, പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഔട്ടർ ഏരിയ ആവാം.
0: നമ്മുടെ നാട് പോലെ ഒരു സമയം കഴിയുമ്പോൾ എല്ലാം അടച്ച്
1: അടച്ചാതെ. ഇപ്പോൾ നമ്മളിപ്പം ഫൂക്കോക്കിലാണ് വന്നിട്ട് ബേസിക്കലി ഇതേപോലെ ഒരു സൺസെറ്റ് ടൗൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സിറ്റി ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് 12 വരെയോ 1 വരെയോ ആണെങ്കിൽ

0: സ്പെൻഡ് ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് ആക്ച്വലി നമ്മൾ സ്റ്റേയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ട്രാവൽ ടൈം കാണാം, അങ്ങനെ വന്നിട്ട് ഡേ ക്ലോസ് ആവും. ആക്ച്വലി നമുക്ക് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻസ് ഇല്ല ഫൂക്കോക്കിൽ.
1: വിനോദ് കൂടുതൽ നഗരങ്ങളിലേക്കാണ് പോയത്, അപ്പോൾ ഞാനിത് ചോദിക്കണോ എന്ന് ഒരു ശങ്കയോടെ തന്നെയാണ് ചോദിക്കുന്നത്. വിയറ്റ്നാമിൻ്റെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ ഇതിപ്പോൾ ഒരുപക്ഷെ വിമാനത്തിൽ നിന്ന് കണ്ടതാവാം, അല്ലെങ്കിൽ ഈ നഗരങ്ങളിലേക്കുള്ള യാത്രയിൽ കണ്ടതാവാം. അപ്പോൾ എങ്ങനെയായിരുന്നു, നമ്മുടെ നാടുമായിട്ട് കമ്പയറബിൾ ആണോ? ഈ പറഞ്ഞതുപോലെ റൈസാണ് അവർ കഴിക്കുന്നത്, അപ്പോൾ കൃഷിയിടങ്ങളുണ്ടോ? എന്താണ് വിനോദ് കണ്ട വിയറ്റ്നാമിൻ്റെ പൊതുവെയുള്ളൊരു ഭൂപ്രകൃതി?
0: ആക്ച്വലി വിയറ്റ്നാമിൽ നമ്മൾ പോയ രണ്ട് ലൊക്കേഷനും ബീച്ചിന് സമയമായിട്ടുള്ള ലൊക്കേഷനാണ്. ദനാങ് ബീച്ച് ലൊക്കേഷനാണ്, ഫൂക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ നമുക്ക് ബീച്ചാണ് മെയിൻ ഫോക്കസ്. ദനാങ് ആയാലും ബീച്ച് സൈഡാണ്, ഫൂക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ ബീച്ച് തന്നെയാണ് മെയിൻ ഫോക്കസ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോവളം അല്ലെങ്കിൽ വർക്കല വൈബ് എങ്ങനെയാണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം വളരെ സ്ട്രെസ് ഫ്രീ എന്ന് വെച്ചാൽ, തിരക്ക് എല്ലാം വളരെ കുറവാണ്. ഇവിടെ ഉള്ളതിൽ ഒരു തിരക്കൊന്നും അനുഭവപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ഒരു അനുഭവമാണ് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷേ ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു കേരളം പോലെ തന്നെയാണ് എല്ലാം കാണാനും ഇത് ചെയ്യാനും. പക്ഷേ എല്ലാം വളരെ ലെയ്ഡ് ബാക്കാണ്. എല്ലാം ഒരു ബീച്ചിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ആവാം, എല്ലാം ലെയ്ഡ് ബാക്കും ആണ്. റോഡിൽ തിരക്കുകളും വളരെ കുറവാണ്. പോയ വേറൊരു ലൊക്കേഷനെ പറയുകയാണെങ്കിൽ ബണാ ഹിൽസാണ് നമ്മൾ പോയത്. ബണാ ഹിൽസിൽ ആക്ച്വലി എത്തിപ്പെടാനായിട്ട് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. നമ്മൾ ഈ ബീച്ച് ലൊക്കേഷനിൽ നിന്ന് കുറച്ചൊരു ട്രാവൽ ടൈമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാർ എടുക്കുകയാണ്. കേബിൾ കാർ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് കേബിൾ കാർ റൈഡ് എന്തുമാണ് ആ ബണാ ഹിൽസിലോട്ട് എത്തിപ്പെടുന്നത്. കേബിൾ കാർ റൈഡ് തന്നെ ഒരു 15 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പിൽ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ കേബിൾ കാർ ട്രാവൽ ചെയ്യുന്ന ഈ ബണാഹിൽ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ പിന്നെ ഒരു മൂന്നാർ വൈബാണ് ആക്ച്വലി.
1: പെട്ടെന്ന് കടലിൽ നിന്നും ഒരു മലയിലേക്ക് എത്തി,
0: അത് തന്നെ ഒരു 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു മൂന്നാർ വൈബിലേക്ക് എത്തുകയാണ്. അവിടെ തണുപ്പും മഞ്ഞും മൂടലൊക്കെയാണ് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്. അവിടെയും നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം. പാർക്സ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാൻ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഒരു തണുപ്പുള്ള വൈബ് ഉടനെ തന്നെ അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് നേരെ ബണാ ഹിൽസിലോട്ട് പോയാൽ മതി.
1: ഈ പറഞ്ഞു വരുന്നത് കടലും മലയും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി, കേരളത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോഗ്രഫിയിലാണ് വിയറ്റ്നാമോ ഉള്ളത്. നമുക്കൊരിക്കലും അപരിചിതത്വം തോന്നത്തില്ല വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുമായിരുന്നു. അപ്പോൾ ഈ യാത്രയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു അനുഭവം, അതൊരു ഭക്ഷണമാകാം, ഒരു കാഴ്ചയാകാം, ഒരാളുമായിട്ടുള്ള സംസാരമാകാം, എന്തെങ്കിലും ഉണ്ടോ പങ്കുവയ്ക്കാനായി?
0: ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിയറ്റ്നാമിലെ ഫേമസ് ആണ് കോഫി. അവരുടെ കോഫി എന്ന് വെച്ചാൽ വളരെ വളരെ സ്ട്രോങ് ആണ്. വെറുതെ ചെന്ന് ഒരാൾക്ക് കുടിക്കാന്ന് വെച്ചാൽ ഒരു, ഞാൻ പറയുന്നത് കോഫി ലവേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള കോഫിയാണ് പറയുന്നത്. അല്ലാതെ കോഫി എൻജോയ് ചെയ്യാതാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ സ്ട്രോങ് ആണ്. പിന്നെ ബ്ലാക്ക് കോഫിയാണ്. ബ്ലാക്കിൽ അവർ ആക്ച്വലി മിൽക്കിൻ്റെ ക്രീമാണ് എടുത്തു വരുന്നത്. അവിടെ ഫേമസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോഫിയാണ്. കോഫി ഓൾറെഡി വളരെ സ്ട്രോങ് ആണ്, അതിൽ തന്നെ അവർ സോൾട്ട് ചേർക്കും. കോഫിയിൽ സോൾട്ട് ചേർക്കും, വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കത് സോൾട്ട് വലിയൊരു ഫ്ലേവർ വ്യത്യാസമായിട്ട് തോന്നത്തില്ല. അത് ഒരു ആ ഒരു കോഫി ഫ്ലേവറിനെ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ സോൾട്ടും. അപ്പം സോൾട്ട് കോഫിയുണ്ട്, പിന്നെ എഗ്ഗ് കോഫിയുണ്ട്.
1: എഗ് കോഫി, മുട്ടയിട്ട കോഫി?
0: ആ അതെ അതെ, ഞാൻ എഗ് കോഫി ട്രൈ ചെയ്തില്ല, കാരണം റോ എഗ്ഗാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒരു രീതിയിലും കുക്ക് ചെയ്ത എഗ്ഗല്ല അതിനകത്ത് കോഫിക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എഗ് കോഫി ഞാൻ ട്രൈ ചെയ്തില്ല, അതുകൊണ്ട് അതിൻ്റെ അനുഭവം പറയാൻ പറ്റത്തില്ല. പക്ഷെ സോൾട്ട് കോഫി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ കോഫി ലവറും കൂടെയാണ്, അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു ഐറ്റമാണ് അവിടുത്തെ സോൾട്ട് കോഫി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ മാങ്ങ ആൻഡ് ചക്ക. മാങ്ങ വന്ന് വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതൊരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഇവിടെ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും
1: സീസണലാണ്,
0: മേ ബി 3 മന്ത്സ് 4 മന്ത്സ് കിട്ടുന്ന ഒരു സാധനമാണ് മാമ്പഴം. പക്ഷേ വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് നമുക്ക് മാങ്ങ കിട്ടും. ഇവിടത്തെക്കാളിലും വലിയ സ്പെഷ്യൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ ഇയർ റൗണ്ട് കിട്ടും. ഇപ്പം മാംഗോ ലവേഴ്സ് ഉണ്ടെങ്കിൽ വിയറ്റ്നാമിൽ പോയാൽ ഇയർ റൗണ്ട് എപ്പോഴും വേണമെങ്കിലും മാംഗോ ട്രൈ ചെയ്യാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസം തോന്നിയത് അവിടുത്തെ ചക്ക, വളരെ ടേസ്റ്റായിരുന്നു അവിടുത്തെ ചക്ക. ഇവിടുത്തെ ചക്ക എന്ന് പറയുന്നത് നമുക്കൊരു ഹിറ്റ് ഓർ മിസ് ഫീലാണ്. ചില സമയം കൊള്ളായിരിക്കാം ടേസ്റ്റ് കാണും, ചില സമയം അങ്ങനെ ടേസ്റ്റ് ഒന്നും കാണാതെ പോകാം. പക്ഷെ അവിടുത്തെ ഞാൻ 2-3 തവണ വാങ്ങി കഴിച്ചായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റുള്ള ചക്കയായിരുന്നു. പക്ഷെ അതും ഇയർ റൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ട് ഐറ്റംസും വളരെ ടേസ്റ്റ്ഫുൾ സാധനങ്ങളായിരുന്നു. പിന്നെ കണ്ട കാഴ്ചയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ദനാങ്ങിൽ ചെന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഒരു ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ആകൃതി എന്ന് വെച്ചാൽ ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബ്രിഡ്ജിന്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തല

0: എന്നിട്ട് ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ എൻഡിങ് പൊസിഷനിൽ അതിൻ്റെ ഹെഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ വീക്കെൻഡ്സ് വന്നിട്ട് ഇവ ഈ ഡ്രാഗൺ ബ്രിഡ്ജിൽ ഒരു ഷോ നടത്തും, അതായത് ഈ ഡ്രാഗൻ്റെ തലേന്ന് തീ തുപ്പുന്നതായിട്ട് ഷോ. വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇരുന്നാൽ ഈ വ്യൂ ഒന്ന് കാണാൻ പറ്റും. അപ്പം തന്നെ അവിടെ ഈ സ്ട്രീറ്റ് ഫുഡ് തട്ടുകട പോലത്തെ ഷോപ്സിലെല്ലാം അവരിങ്ങനെ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്സിൽ ഇങ്ങനെ കൊണ്ട് സീറ്റിട്ട് ഇങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നാൽ മാത്രമാണ് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ മാത്രമേ അവിടെ ഇരുന്ന് ആ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റ്സ് ഷോയേ ഉള്ളൂ. നമുക്ക് 2-3 തവണ അത് ഇങ്ങനെ ഡ്രാഗൺ തീ തുപ്പുന്നതായിട്ടും കാണാൻ പറ്റും. വാട്ടർ പ്രേ ചെയ്യും, വാട്ടറും ഇങ്ങനെ വായിൽ നിന്ന് തുപ്പുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ല ഇതായിരുന്നു.
1: അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിയറ്റ്നാമിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വിനോദിനെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ മാങ്ങയും ചക്കയും സോൾട്ട് കോഫിയും പിന്നെ കടലും മലയും ഒക്കെ ഇഷ്ടമുള്ളവർ പറ്റുകയാണെങ്കിൽ വിയറ്റ്നാം സന്ദർശിക്കാൻ ഇടയാകട്ടെ. നന്ദി, നമസ്കാരം.
2: വിയറ്റ്നാം വിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവച്ചത് വിനോദ് കുമാർ. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിക്കവിള കൊല്ലം ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
6: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
5: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
6: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
5: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
6: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
9: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
10: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
9: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
10: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
11: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
12: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
13: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
15: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
16: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
17: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
18: എരിക്കോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
19: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചെമ്പട എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ്, ജോത്സ്ന എന്നിവർ പാടിയത്. ഗാനരചന റോബിൻ തിരുമല, സംഗീതം മുസാഫിർ.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയാട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയാട്ട ക്യാബിൻ ക്രൂ, അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ് BBA, BCom+ അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ഇനി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496555321, 9496559631. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് ബാലകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം മഴവിൽ കൂടാരം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്ക് പുറമെ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുത്തേക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് സംബന്ധിച്ച് പരിശോധിച്ചതിനു ശേഷം തീരുമാനമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ലീഗിനെ ഒറ്റതിരിഞ്ഞ്

ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പി ജെ ജോസഫിനെ എംഎൽഎ ഹോസ്റ്റലിൽ സന്ദർശിച്ചു. അല്പം മുമ്പാണ് സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇന്ധനവില വർധനയെന്ന് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പിണറായി കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശനാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. സിഐഎ ഡയറക്ടർ റാറ്റ്ക്ലിഫ് ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഹവാനയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ഊർജ്ജ പ്രതിസന്ധി എന്നിവ കൂടിക്കാഴ്ചയിൽ വിഷയമായതായി യുഎസ് അധികൃതർ അറിയിച്ചു. മക്കാവുയിലെ 11-ാമത് സാൻഡ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 12 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എൻ ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ്. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: ചിത്രം അഴകിയ രാവണൻ, വരികൾ കൈതപ്പുറം സംഗീതം വിദ്യാസാഗർ, പാടിയത് സുജാത.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
4: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
5: ചിത്രം രാവണപ്രഭു, പാടിയത് ശ്രീറാമും സ്വർണലതയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ഇനി കേൾക്കാം ഹെലൻ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ.

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ തിരൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. തിരൈപ്പൂക്കളിൽ ആദ്യ ഗാനം ചിത്രയും ഹരിഹരനും പാടിയത് ചിത്രം ലവ് ബേർഡ്സ്. വൈരമുത്തുവിന്റെ വരികൾ AR റഹ്മാന്റെ സംഗീതം.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ് മെയിൻ റോഡ്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
9: തിരേപ്പൂക്കളിൽ ഇനി കേൾക്കാം തെനാലി എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യം, സാധന സർഗവും.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9495964321, 9496553321. ഒരു നമ്പർ കൂടി: 9496593321. വിഷയം: പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു. തിരയപ്പൂക്കളിൽ അടുത്ത ഗാനം വൈരമുത്തു എഴുതിയത്. ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയ ഗാനം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലേതാണ്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: തിരയപ്പൂക്കളിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോൻ പാടിയ ഗാനം, ചിത്രം പുതിയ മുഖം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യം മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വിദ്വേഷ പ്രചാരണത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ചിലർ കേരളത്തിൽ ബോധപൂർവ്വം വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ മികച്ച ടീം ഉണ്ടാകുമെന്നും VD സതീശൻ. മുൻമന്ത്രി ജി കാർത്തികേയന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തുവെന്നും പാർട്ടി ഘട്ടങ്ങളിൽ തോൽവിയുടെ കാരണങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി യോഗം ചർച്ച ചെയ്യും. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് വൻ തിരക്ക്. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നവമാധുരി. ഇന്ന് നവമാധുരിയിൽ ആദ്യം ഇത്തിരി നേരം എന്ന ചിത്രത്തിന്റെ ഗാനമാണ്. ഈ ഗാനം പാടിയത് വിശ്വജിത്, സിത്താര, കൃഷ്ണകുമാർ. ബേസിൽ സി ജെ രചനയും സംഗീതവും നിർവഹിച്ച ഗാനമാണിത്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തുടർന്ന് കേൾക്കാം നവമാധുരി. നവമാധുരി അടുത്ത ഗാനം സുഹേൽ കോയ എഴുതി ജസ്റ്റിൻ വർഗീസ് ഈണം നൽകിയതാണ്. ഈ ഗാനം പാടിയത് സഞ്ജിത് ഹെഗ്ഡെ, അനില രാജീവ് എന്നിവർ. ചിത്രം ഓടും കുതിര ചാടും കുതിര

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നവമാധുരി. ഇനി കേൾക്കാം തൃശങ്കു എന്ന ചിത്രത്തിന്റെ ഗാനം. ഈ ഗാനം എഴുതിയത് മനു മഞ്ജിത്, സംഗീതം നൽകിയതും ആലാപിച്ചതും ജയ ഉണ്ണിത്താൻ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: നവമാധുരിയിൽ ഇനി കേൾക്കാം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് ബെന്നി ദയാൽ, പ്രണവം ശശി, ജെ മൈമ, ജെ കെ എന്നിവർ. രചന വിനായക് ശശികുമാർ, സംഗീതം ജെ കെ.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വേടൻ എഴുതി ആലപിച്ച ഗാനമാണ് സംഗീതം സുഷിൻ ഷാം.

0: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു.
1: ആർത്തവ ശുചിത്വ ദിനമായ മെയ് 28 കടന്നു വരികയാണല്ലോ. സ്ത്രീകൾക്കും മുതിർന്ന പെൺകുട്ടികൾക്കും ശരിയായ ആർത്തവചക്രത്തിന്റെയും ശുചിത്വ നിർവഹണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐത്തം നീക്കാനുമാണ് ഈ വാർഷിക ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. 2014 ജർമ്മനിയിലുള്ള ഒരു സർക്കാരിതര സംഘടനയായ വാഷ് യുണൈറ്റഡ് ആണ് ഇത് തുടങ്ങിവച്ചത്. ലോക ശുചിമുറി ദിനവും ലോക കൈകഴുകൽ ദിനവും കൂടി ചേരുമ്പോൾ ഈ ദിനം പൂർണ്ണത നേടുന്നു. മെയ് 28 എന്നത് 5/28 സൂചിപ്പിക്കുന്നതിനാണ്. ശരാശരി മാസമുറ 5 ദിവസവും 28 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുന്നതും കൊണ്ടാണ് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് ആർത്തവ ശുചിത്വം എന്ന് നോക്കാം. ആയുർവേദം ആർത്തവകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വളരെ പ്രാധാന്യം നൽകുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. രജ എന്ന വാക്കിലൂടെയാണ് ആർത്തവത്തെ ആയുർവേദം സൂചിപ്പിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിൽ ആർത്തവാരംഭവും 50 വയസ്സിന് ശേഷം ആർത്തവ അവസാനവും എന്നാണ് ആയുർവേദം പറയുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതശൈലിയിലും ഭക്ഷണ സംസ്കാരങ്ങളിലും വന്ന മാറ്റങ്ങൾ കാരണം ഇപ്പോൾ 10 വയസ്സിന് മുകളിൽ ആർത്തവം കാണപ്പെടുകയും 45 മുതൽ 55 വയസ്സിൽ ആർത്തവവിരാമം ഉണ്ടാവുകയും ചെയ്യുന്നു. ആർത്തവം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രകൃത്യാ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഗർഭധാനം നടക്കാതെ വരുമ്പോൾ ഗർഭാശയ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്റ്റ്

0: ട്രോൺ എന്നിവയുടെ പ്രവർത്തനം കുറയുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളി എൻഡോമെട്രിയം രക്തമായും കോശങ്ങളായും യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രാൻസ്മൻ, ഇന്റർസെക്സ്, നോൺ ബൈനറി, ഡെമിജെൻഡർ, ബൈജെൻഡർ എന്നിവരെയും ഓർക്കേണ്ടതാണ്. എന്താണ് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. ആർത്തവ ശുചിത്വവും ആരോഗ്യവും സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റു വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനും സാമൂഹികമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള 500 മില്യൺ ആളുകൾ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ആർത്തവ ദിനങ്ങളെ നേരിടാൻ കഴിയാതെ നിൽക്കുന്നു. വൃത്തിയുള്ള പാഡുകൾ, ടാമ്പൂണുകൾ, തുണികൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവയുടെ ലഭ്യതക്കുറവ്, ശുദ്ധജലത്തിന്റെ അപര്യാപ്തത ഇവയെല്ലാം കാരണങ്ങളാണ്. സാമൂഹികമായ ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ആർത്തവകാലത്തുള്ള ചില തെറ്റായ സാമൂഹിക ആചാരങ്ങൾ കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ പുറത്തു പറയാതിരിക്കുകയും അണുബാധ മൂലം വലിയ രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ചില ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, നേപ്പാൾ, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥലങ്ങൾ ഉദാഹരണങ്ങളാണ്. അശാസ്ത്രീയമായ കാര്യങ്ങളെ പിന്തള്ളി, ലിംഗ അസമത്വം ഒഴിവാക്കി, വൃത്തിയുള്ള സാഹചര്യം ഒരുക്കി സ്ത്രീകളുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കാനും ആർത്തവ ശുചിത്വത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ആർത്തവ ദിനങ്ങളെ എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ദിവസവും കുളിക്കുക. ജനനേന്ദ്രിയ ഭാഗം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. നാൽപ്പാമരപ്പട്ട, ത്രിഫലയിട്ട് വെന്ത ഇളം ചൂടുള്ള വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് പാഡുകൾ മൂലമുള്ള അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും. സോപ്പ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. യോനി ഭാഗം കഴുകി നല്ല ഉണങ്ങി വൃത്തിയായ കോട്ടൺ തുണികൊണ്ട് തുടച്ച് ജലാംശം പൂർണ്ണമായും മാറ്റേണ്ടതാണ്. തുടയ്ക്കുമ്പോൾ മുൻപിൽ നിന്നും പിറകിലേക്കാണ് തുടയ്ക്കേണ്ടത്. നാപ്കിനുകൾ തന്നെ കഴുകി ഉപയോഗിക്കുന്നവ, ഉപയോഗിച്ച് കളയുന്നവ, കോട്ടൺ വിഭാഗത്തിൽപ്പെട്ടവ, പ്ലാസ്റ്റിക് ഇല്ലാത്തവ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ളവയുണ്ട്. അധികമായി ആർത്തവ സ്രാവമുള്ളവർ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ പാഡുകൾ മാറ്റണം. അല്ലാത്തവർ 4 മുതൽ 6 മണിക്കൂർ വ്യത്യാസത്തിൽ പാഡുകൾ മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അണുബാധ, ദുർഗന്ധം ഇവയുണ്ടാകും. ഉപയോഗിച്ച പാഡുകൾ പേപ്പറിൽ പൊതിഞ്ഞ് ചവറ്റുകുട്ടിയിൽ നിക്ഷേപിക്കണം. തുണി ഉപയോഗിക്കുന്നവർ അത് നന്നായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി തേച്ച് ഉപയോഗിക്കുക. ടോയ്ലറ്റിൽ നിക്ഷേപിക്കരുത്. ആർത്തവ സമയത്ത് പോഷകാഹാരവും വെള്ളവും ധാരാളമായി ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പുകൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാമെങ്കിലും കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അവർക്കത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നൽകാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുറിവ്, കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അണുബാധ ഇവയ്ക്ക് സാധ്യതയുണ്ട്. മുറികളിൽ അപരാജിത ധൂമചൂർണം ഈ സമയത്ത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും കുട്ടികളും സ്ത്രീകളും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആർത്തവ ദിനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും പാഡുകളും മറ്റുള്ള സംവിധാനങ്ങളും എപ്പോഴും ഉറപ്പാക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള ശുചിമുറികളും ഉപയോഗിച്ച വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ശുദ്ധജല ലഭ്യതയും സോപ്പ് മുതലായവയുടെ ലഭ്യതയും ഉറപ്പാക്കണം. പല സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഇതിനുള്ള സൌകര്യമില്ലാത്തതിനാൽ നീണ്ട മണിക്കൂറുകൾ ഒരേ പാഡുകൾ ഉപയോഗിക്കുന്നതിനാൽ അണുബാധയും ചൊറിച്ചിലും ഉണ്ടാവുകയും ചെയ്യും. ആർത്തവം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി പേടിയോ നാണക്കേടോ കൂടാതെ ആ ദിനങ്ങൾ സ്കൂളിൽ വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും സൌകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇത് ഒരു മൌലിക അവകാശം കൂടിയാണ്. ആർത്തവ ശുചിത്വത്തിനു വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, കേരള ഗവൺമെന്റ് പദ്ധതികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ മൂലം 2024-2026 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സ്കൂൾ ഹൈജീൻ പോളിസി എന്നിവ മൂലം ചിലവ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളുടെ ലഭ്യത, ശുചിത്വം, വെള്ളം എന്നിവ ഉറപ്പാക്കൽ, 10-നും 19-നും ഇടയിലുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ, IEC ഉപയോഗിച്ചുള്ള ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഇവ നടന്നുവരുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി പാഡുകൾ 1 രൂപ നിരക്കിൽ നൽകുന്നു. 2023 കേരള സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സാനിറ്ററി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും ഷീപാഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയും ടിങ്കിൾ പ്രോജക്ട് HLL ലൈഫ് കെയറുമായി ചേർന്ന് നടത്തിയതും ചിലത് മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് ആദ്യമായി സിന്തറ്റിക് സാനിറ്ററി പാഡ് രഹിത ഗ്രാമമായി തീർന്നു. തുണി പാഡുകളും മെൻസ്ട്രൽ കപ്പുകളുമാണ് അവർ അതിനു പകരം കൊണ്ടുവന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, NGOകൾ, ഗവൺമെന്റ് സംഘടനകൾ എന്നിവ വഴി നമുക്കും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാം. ഭാരതീയ ചികിത്സാ വകുപ്പും കേരള ഗവൺമെന്റും നാഷണൽ ആയുഷ് മിഷൻ എന്നിവയോടുകൂടി ചേർന്ന് ആർത്തവ ശുചിത്വം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനായും നല്ലൊരു തലമുറയ്ക്കായും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൂതി സ്ത്രീരോഗ വിഭാഗത്തിന്റെ കീഴിൽ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ, വെൽനസ് പദ്ധതികൾ എന്നിവയും നടന്നുവരുന്നു. ഒരു ആർത്തവ ശുചിത്വ ദിനവും കൂടി കടന്നുവരുമ്പോൾ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ള ശാസ്ത്രശാഖകളുമായി കൈകോർത്തുപിടിച്ച് മുന്നേറാൻ ആയുർവേദത്തിനും സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്താതെ ആരോഗ്യവും വ്യക്തിശുചിത്വവും നൽകി നല്ലൊരു നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം.
1: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മാലിക് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സൂരജ് സന്തോഷും പാടിയ ഗാനമാണ്. അൻവർ അലിയുടെ വരികൾക്ക് ഈണം നൽകിയത് സുഷിൻ ശ്യാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ നേതാക്കളിൽ സീനിയറായ വ്യക്തിയാണ് പിണറായിയെന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരുമിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന്റെ പിന്തുണ തേടിയെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പങ്കെടുത്തേക്കും. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് LDFിന് മറ്റൊരാളെ പരിഗണിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് മുൻ MP സെബാസ്റ്റ്യൻ പോൾ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും തിരുത്താനും ലഭിക്കുന്ന അവസരമാണിതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് രോഗം സംശയിക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ളൈ അദീൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. പശ്ചിമബംഗാൾ നിയമസഭാ സ്പീക്കറായി രതീന്ദ്ര ബസുവിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. പ്രോട്ടം സ്പീക്കർ തപസ് റോയിയുടെ നേതൃത്വത്തിലായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 21 വരെ കോഴിക്കോട്ട്. ചൊവ്വാഴ്ച രാവിലെ എം കെ രാഘവൻ എംപി ഉദ്ഘാടനം ചെയ്യും. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ പ്രണയഗീതങ്ങൾ. പ്രണയം തുളുമ്പുന്ന ചില ഗാനങ്ങളുടെ ഒരു മനോഹര യാത്രയിലേക്ക് പ്രിയ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. പ്രണയഗീതങ്ങളിൽ ആദ്യ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ജോത്സ്നയും പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് മെജോ ജോസഫ്.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, സുജാതയും ശ്രീനിവാസും നിഖിലും പാടിയ ഗാനം, ചിത്രം ദുബായ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു. പ്രണയഗീതങ്ങളിൽ ഇനി കേൾക്കാം നീലത്താമര എന്ന ചിത്രത്തിലെ ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ, പാടിയത് വി ശ്രീകുമാറും ശ്രേയാഘോഷാലും.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസിയലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
5: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
6: പ്രണയഗീതങ്ങളിൽ ഇനി ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും രാധിക തിലക്കും പാടിയ ഗാനമാണ്. PK ഗോപിയുടെ വരികൾക്ക് ഈണം നൽകിയത് ശരത്.

പ്രണയഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 100 Days of Love എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോവിന്ദ് വസന്തയുടെ സംഗീതം.

അടുത്തതായി പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രണയഗീതങ്ങളിൽ ഇനി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം ചിത്രം ബനാറസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നിത്തലയുമായി അദ്ദേഹത്തിന്റെ വഴുതക്കാട്ടെ വീട്ടിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീശൻ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കം കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഐഷ പൂറ്റിയുടെ പരാജയത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അച്ചടക്ക നടപടിയെടുത്തു. എഴുകോൺ നെടുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. ഡി സി സി ജനറൽ സെക്രട്ടറി ബ്രിജേഷ് എബ്രഹാമിന് ഷോക്കോസ് നോട്ടീസ് നൽകി. ഇന്ധന വില വർധനയ്ക്കെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2-ാം ദിവസം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐ ഡി എഫ് സി ബാങ്കുമായി ചേർന്ന് ഗവൺമെന്റ് ഫണ്ട് തിരിമറി നടത്തിയ കുറ്റത്തിന് ഹരിയാനയിൽ 16 പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് വീടുകളിലും നിരവധി ബിസിനസ് സ്ഥാപനങ്ങളിലും പോലീസ് റെയ്ഡ് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 21 വരെ കോഴിക്കോട്ട്. ചൊവ്വാഴ്ച രാവിലെ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ. ജപ്പാന്റെ തഗുമി നമോറ യുജി ഷിമോഗാമി സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 5 മണിക്ക്.

0: ഇത് ആകാശവാണി അനന്തപുരി എഫ് 101.9. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃപ അനിയൻ.
1: ആരുടെ അനിയൻ?
2: എന്റെ പപ്പയുടെ പേര് അനിയൻ ഘോഷ്.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പൊ LLB തൃശ്ശൂർ.
1: അപ്പോ തിരുവനന്തപുരത്ത് എന്തായിട്ട് വന്നതാ?
2: ഇന്റേൺഷിപ്പ് നടക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്.
1: എങ്ങനെയുണ്ടായിരുന്നു ഇന്റേൺഷിപ്പ്?
2: കുഴപ്പമില്ല.
1: ഇപ്പൊ എത്ര ദിവസമായി?
2: 14 ദിവസമായി. നാളെ കൊണ്ടുണ്ട് 15 ദിവസം, നാളെ തീരെ.
1: LLB ഇപ്പോ 5 വർഷമാണോ 3 വർഷമാണോ?
2: ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്തതാ, 3 വർഷത്തെ കോഴ്സ്, ഫസ്റ്റ് ഇയർ.
1: പെട്ടെന്ന് നോക്കിയില്ലോ നമ്മള്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ?
2: നല്ലൊരു അഡ്വക്കേറ്റ് ആവണം, പിന്നീട് PSC എഴുതി ജോലി കിട്ടിയാ അങ്ങനെ പോണോന്ന് ആഗ്രഹമുണ്ട്.
1: PSC വേണ്ടി ശ്രമിക്കുന്നുണ്ടോ?
2: ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: എന്തോ ചെറുതായിട്ട്?
2: പഠനത്തോടൊപ്പം രണ്ടുകൂടെ പറ്റുന്നില്ല, ശ്രമിക്കുന്നുണ്ട്.
1: LLB ആകുമ്പോ തന്നെ ഒരുപാട് വായിക്കാനുണ്ടാവും അല്ലേ?
2: ഉണ്ട്.
1: ഒരുപാട് ലോ ഒക്കെ പഠിച്ചു വെക്കേണ്ടി വരും.
2: ഉണ്ട്.
1: എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം?
2: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷെ പാടാണ് പഠിക്കാൻ.
1: ഇഷ്ടപ്പെട്ടത് കൊണ്ട് കഷ്ടപ്പെടുന്നില്ല, എന്നാലും പാടാണ് അല്ലേ? എന്തായാലും നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി കിട്ടട്ടെ. പഠനമൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യുക?
2: വായിക്കാറുണ്ട് ബുക്കുകള്, പാട്ട് കേൾക്കാറുണ്ട്, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകാറുണ്ട്.
1: ഇതിൽ ഏറ്റവും ഇഷ്ടമായതാ?
2: എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകുന്ന ഇഷ്ടം.
1: നമുക്ക് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണം. പമ്പരമാണ്, പമ്പരം. തിരുവനന്തപുരത്ത് മുമ്പ് വന്നിട്ടുണ്ടോ?
2: മുമ്പ് വന്നിട്ടുണ്ട്. വീട് കൊല്ലമാണ്, ഇപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് അല്ലാതെ കാണാനൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്.
1: കൊല്ലത്തുകാരി എന്ത് തിരുവനന്തപുരമല്ലേ അടുത്തത്? പിന്നെന്താ തൃശ്ശൂർ പോയി പഠിച്ചത്?
2: തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജ് കിട്ടിയതാണ് എൻട്രൻസ് എഴുതിയിട്ട്.
1: ദൈവത്തിന്റെ ഓരോ വിളയാട്ടങ്ങളെ. അപ്പം പാട്ടുകളൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു, എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇഷ്ടം?
2: എനിക്ക് കുറച്ചുകൂടെ പഴയ പാട്ടുകളെ ഇഷ്ടം, ഒരു 90s ആ ഒരു വൈബ്.
1: അപ്പോ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഇത് പറയും?
2: മേഘമൽഹാർ സിനിമയിലെ പൊന്നുശ്വസൻ.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
2: അല്ല, എനിക്ക് ആ സിനിമ ഇഷ്ടമാണ്, കന്യാകുമാരിയെ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ചൊരു ചിത്രം. പിന്നെ പാട്ട് എന്തോ കുറെ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്, കേട്ടൊരു ഇഷ്ടമുണ്ട് അതിനകത്തൊരു വരികളും സംഗീതവും.
1: നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഹരികൃഷ്ണൻ.
0: ആള് ഒന്നേ ഉള്ള രണ്ട് പേരാണ്, ഹരിയും കൃഷ്ണനും.
1: ശരിയാണ്.
0: എവിടെയാണ് ആള്?
1: കാസർഗോഡ് ജില്ലയില് മധുരങ്കയാണ് എക്സാക്ട്ലി പ്ലേസ്.
0: കാസർഗോഡ് നിന്ന് ഇവിടെ തലസ്ഥാന നഗരിയിലേക്ക് വന്നപ്പോ എന്താ ഒരു അനുഭവം?
1: തലസ്ഥാനം ഒരുപാട് വളർന്നു പറയാലോ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് തിരുവനന്തപുരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വൈവിധ്യമാർന്ന ഹരിതഭംഗിയും ടൂറിസം മേഖല, അതുപോലെ നല്ല രീതി പച്ചപ്പല്ലുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്.
0: ഇവിടെ നിന്ന് ഒരാള് കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ കാണാനുള്ള?
1: ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട, കേരളത്തിന് ഊട്ടി പറയുന്നത് റാണിപുരമാണ്. പിന്നെ അതുപോലെ തന്നെ ബേക്കൽ ബീച്ചുണ്ട്, ചന്ദ്രഗിരിപ്പുഴയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളുണ്ട്.
0: കാഴ്ചകൊണ്ട് മധുരമേറിയതാണ് കാസർഗോഡ്.
1: കാഴ്ചകളുണ്ട് മാത്രമല്ല, സാംസ്കാരികതയിലും നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ തെയ്യം എന്നൊരു സാംസ്കാരിക കല, അത് നമ്മുടെ നാടിനെ വൈവിധ്യമാർക്കുന്ന ഒന്നാണ്. പഴയ പഴയ കാലങ്ങളായുള്ള ചില കിണറുകളൊക്കെ ഉണ്ട്, ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കിണറുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ധ്യാന കേന്ദ്രങ്ങൾ, പ്രത്യേക തരം ഗുഹകൾ സഞ്ചരിക്കാൻ പറ്റുന്ന അങ്ങനെയുണ്ട്, നിത്യാന്താശ്രമം പോലെയുള്ള കുന്നുകൾ.
0: ദൈവങ്ങളുടെ നാട് അല്ലെ?
1: ദൈവങ്ങൾ സംഗമിച്ച നാട് തന്നെ പറയാം. അങ്ങനെ എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നാട്.
0: ഇത്രയും ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ലോകം കാണുന്ന ഒരാള്, എന്താണ് ജീവിത ആഗ്രഹങ്ങളൊക്കെ?
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ നല്ല രീതിയിൽ അനുഭവിക്കുക, അതിനെ ആസ്വദിക്കുക, നമുക്ക് കാണുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ലോകം എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുക, എല്ലാം നമ്മൾ അനുഭവിക്കുക, ഏതായാലും സന്തോഷമായാലും സങ്കടമായാലും.
0: ഒരു സാമൂഹ്യ സേവകനെ ഞാൻ മനസ്സിൽ കാണുന്നു.
1: തീർച്ചയായും സോഷ്യൽ സർവീസ് നല്ലൊരു മേഖല തന്നെയാണ്, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്.
0: അപ്പൊ നമുക്കൊരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നല്ല കാര്യമാണ്, അതിന് പറ്റുന്ന ആളുമാണ്.
1: അതെ അതെ, തീർച്ചയായും. ആദ്യം നമ്മുടേതായ ഒരു ലോകം നമ്മൾ വളർത്തിയെടുക്കുക, അത് ചുറ്റുപാടുമായി നോക്കിയിട്ട് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താ, ലോകം ഒന്ന് ചുറ്റി കാണണം, മൊത്തം എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ആസ്വദിക്കണേ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ചിന്തയോടെ നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ, ചിന്ത വളരട്ടെ, ജീവിതവും വളരട്ടെ. ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാള്, യാത്ര ഇഷ്ടപ്പെടുന്ന ആള്, പാട്ടിനോടും ഇഷ്ടമുണ്ടായിരിക്കും.
1: തീർച്ചയായും.
0: പാട്ട് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടേ?
1: ഉണ്ണിമേനോന്റെ ഏതോ വാർമുകളിൽ കിനാവിലെ മുത്തായി നീ വന്നു എന്നുള്ള ഒരു പാട്ടാണ്.
0: പൂക്കാലം വരവായി എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: സാറാ ജോൺസൺ.
0: വലിയ പേരാണല്ലോ.
1: അതെ അതെ, വലിയ പേരാ.
0: വീട്ടിൽ എന്തെന്ന് വിളിക്കും?
1: വീട്ടില് അമ്മു എന്ന് വിളിക്കും.
0: അമ്മു എളുപ്പം. സ്കൂളില് കൂട്ടുകാർക്ക് വിളിക്കാനായിട്ട് ഒരു വലിയ പേരും വീട്ടിൽ അവർക്ക് എളുപ്പത്തിന് വിളിക്കാൻ വേണ്ടി അമ്മ.
1: ആള് ചെറുതായതുകൊണ്ട് വലിയ പേര് ആക്കി തന്നായിരിക്കും.
0: അതിലൊന്നും കാര്യമൊന്നുമില്ല.
1: അതെ അതെ, അത് വലിയ കാര്യമൊന്നുമില്ല. പൊക്കത്തിനൊന്നും കാര്യമില്ല. പൊക്കില്ലായ്മയാണ് എന്റെ പൊക്കം.
0: അതെ, ആര് പറഞ്ഞ പോലെ?
1: കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു.
0: അതാണ്. എവിടെയാ നാട്?
1: നാട് മുളന്തുരുത്തി.
0: എറണാകുളത്ത്
1: മുളന്തുരുത്തി എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം, അടിപൊളി ഗ്രാമം.
0: ഒത്തിരി പേര് കേട്ട ഗ്രാമമാണത്.
1: ആ പേര് കേട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുളന്തുരുത്തി പള്ളി, അങ്ങനെ അങ്ങനെ കുറെ നല്ല ഏരിയാസ് ഉണ്ട്. പാടുണ്ട്, അങ്ങനെ നല്ലൊരു സ്ഥലമാണ് മുളന്തുരുത്തി.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അപ്പ, അമ്മ, അനിയത്തിയുണ്ട്, പിന്നെ അപ്പയുടെ അമ്മയുണ്ട് കൂടെ, പിന്നെ ഞാൻ, ഞങ്ങൾ അഞ്ചുപേര്.
0: അപ്പയുടെ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ?
1: പിന്നെ ഉറപ്പായിട്ടും. എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടാ, കഥ പറയാൻ ഭയങ്കര ഇഷ്ടാ. എല്ലാരും കഥ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, അപ്പ അമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ട്.
0: കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാ?
1: കേട്ടതിൽ ഇഷ്ടപ്പെട്ട കഥ എന്ന് പറയണത്, കുഞ്ഞായിരുന്നപ്പോ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേരായാലും വന്നിട്ട് ഒരു കഥ പറഞ്ഞു തരുമോ ചേച്ചി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആ കഥ എടുത്തിട്ടാ പറയാറ്.
0: എന്ത് ചെയ്യുന്നു അപ്പയും അമ്മയും?
1: അപ്പ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് ചെറുതായിട്ട് നടത്തി പോകുന്നു, പിന്നെ അമ്മ ഒരു ഷോപ്പിൽ പോവുകയാണ്. അനീത്തി ഫാം ഡിക്ക് പഠിക്കുക, അവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അപ്പയുടെ അമ്മ, പിന്നെ ഞാൻ. പിന്നെ ഞാൻ ഇപ്പൊ LLB പഠിച്ചോണ്ടിരിക്കുക.
0: എന്തുകൊണ്ടാ LLB തിരഞ്ഞെടുത്തത്?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കുഞ്ഞിലോട്ട് ഒരു 7th ഒക്കെ ആയപ്പോൾ ഞാൻ പറയാറുന്നു എനിക്ക് ഒരു വക്കീലാവണമെന്നുള്ള രീതിയിൽ. ആ ഒരു പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ എനിക്ക് രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ കാരണം കൊണ്ടായിരിക്കാം LLBയോട് ഒരു സ്നേഹം കുഞ്ഞിലേ മുതൽ കയറിയത്.
0: രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ?
1: ജസ്റ്റ് ഒന്ന് മത്സരിച്ചായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക്. മത്സരിച്ചില്ലേ? എത്ര കുഞ്ഞു പ്രായത്തിൽ, 22 വയസ്സാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയത്.
0: എല്ലാം വേണം, എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസും വേണം.
1: അതെ, എല്ലാം വേണം. എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം. നമ്മുടെ പുതു തലമുറ എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇപ്പൊ തലമുറയിൽ എല്ലാവരും ബാക്കിലേക്ക് വരുന്നു, ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴും എല്ലാവരും ആക്റ്റീവായിട്ട് വരണം എന്നുള്ളൊരു ആശയമുള്ള
0: നല്ല ചിന്തയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറ എല്ലാവരും അല്ല, ഏകദേശമുള്ള ആൾക്കാരൊക്കെ ഒന്നുകിൽ ലഹരിക്ക് അടിമയാണ്, അതല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്കും അടിമയാണ്. അവരുടെ ചിന്താഗതി അങ്ങനെ അങ്ങ് പോകുന്നു, ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: അതെ അതെ, എല്ലാവരും മുന്നിലേക്ക് വരണം, എല്ലാ വിഷയത്തിൽ നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്.
0: എന്തായാലും നല്ല ചിന്ത. ഈ ഒരു ആവേശത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
1: ആ, നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: നമുക്ക് ബിഗ് ബ്രദറിലെ കണ്ടോ കണ്ടോ എന്നുള്ള ഒരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സോങ് ഇട്ടാൽ മതി.
0: അപ്പോ ഇനി മുളന്തുരുത്തിയിലേക്ക് എപ്പോഴാണ് തിരിച്ചു പോകുന്നത്?
1: മുളന്തുരുത്തിയിലേക്ക് ഞാൻ അടുത്ത് തന്നെ പോകും. അവിടെ ചെന്നിട്ട് ഇന്റേൺഷിപ്പ് ഇനിയും ഉണ്ട്, നമ്മുടെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരണം.
0: അപ്പൊ എല്ലാ തരത്തിലും ഊർജ്ജസ്വലമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: താങ്ക് യു.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഗംഗ.
0: ഭാരതത്തിലെ വലിയൊരു നദിയുടെ പേരാണ് പുണ്യനദി.
1: അതെ അതെ.
0: ഒരു പാട്ട് തന്നെയുണ്ട്,
1: ഗംഗ
0: നമ്മുടെ
1: പുണ്യനദി.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ LLB പഠിക്കുന്നു, തൃശ്ശൂർ ലോ കോളേജ്.
0: ഇന്ന് കണ്ട എല്ലാവരും LLB ആണ്.
1: ആ, ഞങ്ങൾ ഒത്തി ഇന്റേൺഷിപ്പിന് വന്നതാ.
0: വക്കീലന്മാരെല്ലാം കൂടെ കൂട്ടത്തോടെ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്.
1: അതെ, തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ.
0: എന്നിട്ട് എങ്ങനെയുണ്ട്?
1: കൊള്ളാം, അടിപൊളിയാണ്.
0: സ്ഥലങ്ങളൊക്കെ കാണാൻ പോയോ?
1: ആ, സൂ കാണാൻ വന്നു. ഇനിയിപ്പോ ബീച്ചിൽ പോണം.
0: തൊട്ടടുത്ത് കനകക്കുന്നിലൊക്കെ പോയോ?
1: നേരത്തെ പോയിട്ടുണ്ട്, ഇന്ന് പോയില്ല, ഇന്നിപ്പോ വന്നേ ഉള്ളൂ.
0: അപ്പൊ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ?
1: ആ, വന്നിട്ടുണ്ട്. എന്റെ വീട് കൊല്ലം.
0: കൊല്ലത്ത് എവിടെയാ?
1: കൊല്ലത്ത് കടക്കൽ, ചടയമംഗലം, ജടായിപ്പാറ.
0: പാറയിലെ കടക്കളി പോകാറുണ്ടോ?
1: ആ, പോയിട്ടുണ്ട്.
0: എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബ്?
1: നല്ല വൈബാണ്, നല്ലതാണ്. നമുക്ക് കുറച്ചു നേരം പോയിരിക്കാനും റിലാക്സ് ആവാനും എല്ലാം അടിപൊളി പ്ലേസ് ആണ്.
0: അതുപോലെ തന്നെ അവിടെ വിളക്കുപാറ, അഞ്ചല് ഭാഗത്ത്.
1: ആ, ഓക്കെ. അതുപോലെ തന്നെ അവിടെ ഗുഹാക്ഷേത്രമുണ്ട്, അഞ്ചല് കോട്ടിക്കൽ.
0: അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ടോ?
1: ആ, വരുന്നുണ്ട്, വരുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുണ്ട്, എല്ലാരും വരുന്നുണ്ട്.
0: അവിടെ എന്തൊക്കെയുള്ള കാണാനൊക്കെ?
1: അവിടെ ഗുഹാക്ഷേത്രം പണ്ടത്തെ അതിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എഴുത്തുകളും ലിഖിതങ്ങളും ഒക്കെ. അപ്പൊ കാണാൻ നല്ലയാ. പിന്നെ ഒരു ഒരു അമ്പലം പോലെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഞാൻ, ചേച്ചി, അമ്മ, അച്ഛൻ.
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അമ്മക്ക് കടയുണ്ട്, അച്ഛൻ കാർപ്പന്ററാ, ചേച്ചി ഇപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ ഒക്കെയിരിക്കുന്നു.
0: LLB പഠിക്കുന്നതിന്റെ ഉഷാറാണോ? മുഖത്തും മൊത്തത്തിലൊരു എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്
1: ആയിരിക്കാം.
0: നമ്മളിപ്പോഴേ അങ്ങ് വക്കീലായി.
1: അതെ.
0: എന്നിട്ട് ആദ്യം വന്നപ്പോ ഇത്തിരി നാണം കൊടുക്കുന്നല്ലോ.
1: ഇല്ല ഇല്ല, ചുമ്മാ
0: സ്റ്റാർട്ട് ഉണ്ടോ? അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: ഈ പഠനം കഴിഞ്ഞുള്ള ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പഠനം കഴിഞ്ഞിട്ട് വായിക്കും, പാട്ട് കേൾക്കും, പിന്നെ സിനിമ കാണും. അതൊക്കെ തന്നെ.
0: തിയേറ്ററിൽ പോവോ സിനിമ കാണാൻ?
1: ആ, പോവും.
0: വീട്ടുകാരുടെ പോവോ കൂട്ടുകാരുടെ പോവോ?
1: വീട്ടുകാരുടെയും പോവും, കൂട്ടുകാരുടെയും പോവും.
0: വീട്ടുകാർ കൊണ്ടുപോകുന്ന വീട്ടുകാരുടെ, കൂട്ടുകാർ കൊണ്ടുപോകുന്ന കൂട്ടുകാരുടെ.
1: അതെ.
0: എത്തരത്തിലുള്ള പാട്ടുകളോടൊക്കെ പ്രിയം?
1: എനിക്ക് മെലഡിയാ ഇഷ്ടം.
0: അപ്പോ എനിക്ക് തോന്നുന്നു 90s ആ ടൈമിലെ പാട്ടായിരിക്കും.
1: അതെ, മുൻകാലങ്ങൾ, ഒരു 90s 80s.
0: ഇപ്പോഴും അങ്ങനെ പാട്ടുകൾ വരുന്നുണ്ട്, പക്ഷെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ, ഇപ്പോഴും ഉണ്ട്, കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ന്യൂജൻ പാട്ടുകളല്ലേ ഒരുപാട് ഇറങ്ങുന്നത്?
0: ന്യൂജൻ എല്ലാവർക്കും തുള്ളി ചാടണം.
1: ആ, എല്ലാവർക്കും തുള്ളി ചാടണം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മെലഡി ആയിട്ട് സ്ലോ സോങ്സ് ആണ് ഇഷ്ടം.
0: നിങ്ങളെക്കാട്ട് കുറച്ചുകൂടെ താഴേക്കുള്ള തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അടിച്ചുപൊളിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്നത്,

0: ഒരു 90s ആ ഒരു സോങ് ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്.
1: അത് എനിക്ക് തോന്നുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മള് കുറച്ചുകൂടെ പഴയ സോങ് കേൾക്കുന്നതാന്ന് തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊരു 10-15 വയസ്സുവരെ ഈ പാട്ടുകളല്ലായിരുന്നു ഇഷ്ടം, കുറച്ചുകൂടെ പുതിയ പാട്ടുകളായിരുന്നു ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പഴയ പാട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും അവരൊരു 10-20-30 വയസ്സാകുമ്പോൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക്
0: തോന്നുന്നു. നമ്മള് മെച്ചൂർഡായി
1: ആയി, അതുകൊണ്ട് നമുക്ക് പഴയ പാട്ട് ഇഷ്ടമായി.
0: തിരുവനന്തപുരം കണ്ടിട്ട് എന്താ ഒരു അഭിപ്രായം?
1: തിരുവനന്തപുരം എന്തുകൊണ്ടും അടിപൊളിയാണ്, നമ്മുടെ തലസ്ഥാനമല്ലേ. എല്ലാ ജില്ലക്കാരും ഇവിടെ എന്തിനെങ്കിലൊക്കെ വേണ്ടി ആവശ്യത്തിന് വരുന്നുണ്ട്. നമ്മുടെ നിയമസഭ ഇവിടെയാണ്, നമ്മുടെ PSC സെന്റർ ഇവിടെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് തിരുവനന്തപുരം വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും തിരുവനന്തപുരത്ത് വരാത്ത ആരുമില്ലെന്നാ തോന്നുന്നത് കേരളത്തിൽ താമസിക്കുന്നവര്.
0: അതെ, അത് ഒരു വലിയ കാര്യമാണ്. അപ്പോ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നമുക്ക് ആ സന്തോഷത്തിൽ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയം ആ പാട്ട്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഉദയനാണ് താരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദീപക് ദേവ്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മരണമാസ് എന്ന ചിത്രത്തിന് വേണ്ടി രഘുവും വിഷ്ണുദാസും പാടിയ ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജെ കെ ആണ് ഈണം നൽകിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ സന്ദേശഗാനം.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ടെപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയ ഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, വരുന്ന മെയ് 19 എന്റെ സുഹൃത്ത് പേരൂർക്കട സ്വദേശി നിധിൻ ശ്യാമിന്റെ ബർത്ത്ഡേയാണ്. നിധിൻ ഒരു KSRTC വണ്ടി പ്രേമിയും നല്ല ഫോട്ടോഗ്രാഫറുമാണ്. നിധിൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നാണ് ഞാനും നിധിന്റെ ഭാര്യ ജാൻവിയും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ നല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിധിന്റെ അമ്മ ശ്രീദേവി ആന്റിയും അച്ഛൻ ശ്യാമംഗളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. നിധിനെ വിളിച്ച് ചെറുതായി വട്ടം കറക്കണമെന്നും അവനിഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്നെഴുതിയിരിക്കുന്നതാരാ? നിധീഷ് കഞ്ഞിപ്പാടം. നിധിൻ കറങ്ങുമെങ്കിൽ വട്ടത്തിൽ തന്നെ നമുക്ക് കറക്കാം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആനവണ്ടി കാമുകനായിട്ടുള്ള നിധിനാണോ?
1: ആനവണ്ടി കാമുകനായിട്ടുള്ള
0: നിധിൻ ശ്യാമിന് പക്ഷെ KSRTC വണ്ടികളോടുള്ള പ്രേമത്തിനെ കുറിച്ച് ലോകമെങ്ങും പ്രശസ്തമാണല്ലോ. അടുത്ത് തന്നെ സംവിധാനം നിധിൻ ശ്യാം എന്ന് നമ്മളൊരു വലിയ തിരശീലയിലേക്ക് കാണാനിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരായാലും ഇതൊക്കെ ഉള്ളതല്ലേ, ഇതല്ലെങ്കിൽ സമീപ ഭാവിയിൽ നടക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. ആ, ഇപ്പോ ഏറ്റവും ലാസ്റ്റ് എവിടെയാണ് കറക്കം കറങ്ങി വന്നിരിക്കുന്നത്?
1: ഇപ്പോ ലാസ്റ്റ് കറങ്ങി വന്നേക്കുന്ന കോഴിക്കോടാണ്.
0: ജാൻവി ഉണ്ടായിരുന്നോ?
1: ജാൻവി എറണാകുളത്ത് ജോയിൻ ചെയ്തു.
0: ഓക്കെ, ഈ മെയ് 19 എന്താണ് പരിപാടി?
1: മെയ് 19 പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല.
0: ഒരു പരിപാടി വെക്കണ്ടേ, മോശമല്ലെങ്കിൽ.
1: പ്രത്യേകിച്ച് പരിപാടി ഒന്നും വെക്കണ്ട എന്നാണ് കമ്മിറ്റി തീരുമാനം.
0: അത് കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്.
1: എനിക്കറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഇല്ല.
0: കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ എന്നാൽ ദാ ഈ നിമിഷം മുതൽ തുടങ്ങുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കെ, താങ്ക് യു.
0: നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഈ ആശംസ വന്നത് കഞ്ഞിപ്പാടത്തു നിന്നാണ്. അതെ, നിതീഷ് കുമാറിന്റെ വക ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണ് താങ്കൾക്ക് ഈ ആശംസ വന്നിരിക്കുന്നത്. നിതീഷ്, താങ്കളെ കുറിച്ച് മാത്രമല്ല താങ്കളുടെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ വലിയ സന്തോഷമായിട്ട് എഴുതിയിട്ടുണ്ട്.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനും നിതീഷും ഏകദേശം 2011 മുതലുള്ള ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അത്രയും വർഷത്തെ ബന്ധമുണ്ട്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടേ?
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷിന് എന്നൊരു പാട്ട് ഡെഡിക്കേറ്റ് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് സോങ്.
0: ഒരു പാട്ട് പറ
1: മനസ്സിനും അറിയില്ല.
0: വി ആർ ഫ്രണ്ട്സ്.
1: യെസ്.
0: ആ സമയത്തായിരുന്നു നിങ്ങൾ കോളേജിൽ പഠിച്ചത്?
1: ഞങ്ങൾ 2011 മുതൽ 14 വരെ ആണ് ഒരുമിച്ച് പഠിച്ചത്. അതിനുശേഷം നിതീഷ് ഹൈദരാബാദേക്ക് പോയി, ഞാൻ പോണ്ടിച്ചേരിക്ക് പോയി. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവാണ്.
0: അതൊരു മൊഴിമാറ്റി വന്ന സിനിമയാണ് എന്നുണ്ടെങ്കിലും മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു അല്ലേ, ഹാപ്പി ഡേയ്സ്.
1: അതെ അതെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തലയിലേക്ക് ഓടി വരുന്ന വളരെ ചുരുക്കം പാട്ടുകൾ ഒരെണ്ണമാണ്. പിന്നെ ഞാൻ വേറെ റൊമാൻസ് ആണെങ്കിൽ മുസ്തഫ മുസ്തഫ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഞാൻ ആ പാട്ട് പറയുന്നു പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും താങ്കൾ ആദ്യം പറഞ്ഞ ആ പാട്ട് വെക്കാൻ തോന്നുന്നു അല്ലേ. സിജു തുറവൂരിനാണ് മലയാളം വരികൾ എഴുതിയിരിക്കുന്നത്, അജയ് സത്യൻ പാടിയത്. സൗഹൃദം ഇങ്ങനെ ഗംഭീരമായി തുടരട്ടെ. മെയ് 19 നിതീഷ് നിതിന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് പേരൂർക്കട ഒരു വലിയൊരു ആഘോഷം ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് താങ്കളുടെ സുഹൃത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ.
1: അതെ, ശരി, താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് രാജേശ്വരി. എന്റെ പ്രിയ സുഹൃത്തായ രമ്യയുടെ 41-ാം പിറന്നാളാണ് April 28. ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ അവൾക്ക് പിറന്നാൾ ആശംസകൾ നൽകണം. വൈകിപ്പോയല്ലോ, എന്നാലും നോക്കാം. 8-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഞങ്ങളുടെ സുഹൃത് ബന്ധം ഇന്നും അതുപോലെ തന്നെ തുടരുന്നു. രമ്യയെപ്പറ്റി പറയുകയാണെങ്കിൽ അവൾ ഒരു സകലകലാ വല്ലഭയാണ്. പാചകം, പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ എന്നീ മേഖലകളിൽ അവൾ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ന് അരശുപറമ്പ് എന്ന ഗ്രാമത്തിലെ ഒരു കർഷക സ്ത്രീയാണവൾ. സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്സും അവൾക്കുണ്ട്. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ 8-9 ക്ലാസുകളിൽ അവളായിരുന്നു ക്ലാസ് ലീഡർ. അതിനാൽ ഇന്നും ഞങ്ങൾ അവളെ ലീഡർ രമ്യ എന്നാണ് വിളിക്കാറ്. ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്നൊരു അഹങ്കാരം അവൾക്കുണ്ട്. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ എന്റെ ഈ സന്ദേശം പരിഗണിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു രാജേശ്വരി, നെടുമങ്ങാട്. രമ്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ രമ്യല്ലേ?
1: അതെ.
0: ലീഡർ രമ്യല്ലേ?
1: ആണല്ലോ.
0: ലീഡർ രമ്യയുടെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷി, കേക്ക് ബിസിനസ് ഭയങ്കര ഒരു സംരംഭകയായി മാറിയല്ലോ.
1: വിളിക്കുന്ന ആളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല.
0: ഞാൻ കുറച്ച് വൈകിയാണെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് പിണങ്ങരുത്. ചിലപ്പോ കേട്ട പിണങ്ങും. പിണങ്ങൂലല്ലോ. ഉറപ്പ്? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. നമ്പർ കണ്ടാ മനസ്സിലാവൂല.
1: ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല.
0: അതും മനസ്സിലാവൂല, കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. അതൊക്കെ പറയാം. അതെ, ഈ സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്ന് ആരോ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടില്ലേ? അത് അല്ല, അത് തെറ്റിദ്ധാരണയൊന്നുമല്ല, ശരിയായ ധാരണയാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ആ, ഞാനൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. ഈ സ്കൂൾ കാലഘട്ടം മുതൽ സകലകല വല്ലഭയായിട്ടുള്ള ആള് ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ?
1: ആര്
0: പറഞ്ഞു? പാചകം, ഓക്കെ ഫൈൻ, പൊതുവെ പെൺകുട്ടികളെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കാം. പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ, പിന്നെ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്, പിന്നെ വേറെന്തൊക്കെയുണ്ട്? കൊട്ടേഷൻ, ഞാൻ എന്റെ ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ എന്നെ ഒരു കൊട്ടേഷൻകാരനെ വിളിക്കാൻ എങ്ങനെ മനസ്സ് വന്നു?
1: എല്ലാ വിവരങ്ങളും തന്നിട്ട് പറഞ്ഞാണല്ലോ.
0: അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നാൽ ആര് തരുമായിരിക്കും?
1: രാജിയാണോ?
0: ഏത് രാജി?
1: രാജേശ്വരി.
0: ഏത് രാജേശ്വരി?
1: എന്റെ ഫ്രണ്ട് രാജേശ്വരി.
0: ഈ രാജേശ്വരി എന്ന് പറയുന്നത് ഭൂമി മലയാളത്തിലെ വളരെ കോമൺ ആയിട്ടൊരു പേരല്ലേ?
1: രാജേശ്വരി.
0: ഇതാ ഇപ്പൊ നന്നായത്, രമ്യക്ക് രാജേശ്വരി ഒരു ഫ്രണ്ടേ ഉള്ളൂ, പക്ഷെ എനിക്കറിയാന്നുള്ള രാജേശ്വരിമാരേ ഉള്ളൂ. കേട്ടിട്ടില്ലേ ശരി മേരി രാജേശ്വരി?
1: അവരെയൊന്നും എനിക്കറിയില്ലല്ലോ.
0: ആ, അപ്പൊ ഈ പറയുന്ന രാജേശ്വരി നെടുമങ്ങാട്ടുകാരിയാണോ?
1: അതെ.
0: ഈ അരശുപറമ്പിൽ വേറെ എന്തൊക്കെയാണ് പരിപാടി?
1: വേറെ പരിപാടികളൊന്നുമില്ല.
0: അരശുപറമ്പിലെ
1: തട്ടിമുട്ടി പോകുന്നു.
0: കർഷക വനിതയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ അറിഞ്ഞല്ലോ, ഉള്ളതാണോ?
1: അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നെ പോലെ വേറെ വനിതകളുണ്ട് അവിടെ. അതെ.
0: അപ്പോ ഈ ഹോം മെയ്ഡ് കേക്കുകൾ സാധാരണ ഏറ്റവും കൂടുതൽ ഏത് ഫ്ലേവറുകളൊക്കെയാണ് ഉണ്ടാക്കുക?
1: ഞാന് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കും, റെഡ് വെൽവെറ്റ് ഉണ്ടാക്കും, പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കും.
0: സകലതും കൈവശമുണ്ട്. എന്നിട്ടാണ് ഞാൻ നേരത്തെ സകലകല വല്ലഭ എന്നൊക്കെ പറഞ്ഞപ്പോ ഏയ് ഞാനങ്ങനെയൊന്നുമല്ല. അതായത് ഞാൻ ഇങ്ങനെ അല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ആണ് ആണ് ആണ് എന്ന് പറയണം, അതിനല്ലേ കയ്യടാ. പിന്നെ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഇതിപ്പോ എന്തെല്ലാം മേഖലയായി. ഓക്കെ, ഒരു ഒരു പാട്ടും കൂടി പാടിയാൽ ആ മേഖലയും കൂടിയായി. പക്ഷെ 8-9 ക്ലാസുകളിൽ ലീഡറായിരുന്നത് ആള് അത്യാവശ്യം ഈ വക കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണല്ലോ കേട്ടത്.
1: 8, 9, 10
0: ഞാൻ ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ, ഇല്ല പാട്ട് പറയാൻ പറ്റുമോ?
1: പാട്ട് പാടാനേ പറ്റില്ല.
0: അപ്പൊ പിന്നെ ഒരു പാട്ട് പാറ.
1: കൊല്ലംകോട്ട്.
0: കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കളി. അതെന്താ അങ്ങനെ ഒരു ഇഷ്ടം?

0: അങ്ങനെ പാട്ടിന് പെട്ടെന്ന് ഞാൻ കേട്ടതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ട്.
1: ആഹാ, ബിച്ചു തിരുമലയുടെ പാട്ടാണ്. എന്നിട്ട് കൊല്ലംകോട്ട് തൂക്കം കാണാൻ പോയിട്ടുണ്ടോ?
0: ഇല്ലില്ല, പോയിട്ടില്ല.
1: ഈ കൊല്ലംകോട്ട് എവിടെയാണെന്നെങ്കിലും അറിയാമോ?
0: അറിയില്ല.
1: ആ പാട്ടിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാലും നമ്മളെ മനസ്സിനെ തൊടുന്നൊരു പാട്ട്. അതെ, ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് രാജേശ്വരി തന്നെയാണ് കേട്ടോ.
0: കാര്യം അവളാണ് എപ്പോഴും ലീഡർ, ലീഡർ അഭിസംബോധന ചെയ്യണത് അവളാണ്.
1: അപ്പൊ ഈ കൊട്ടേഷൻ ആർക്ക് കൊടുത്തിരിക്കാനാണ് സാധ്യത?
0: ആർക്കായിരിക്കും അത് എനിക്കറിയില്ല.
1: ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
0: ഓ, ഹലോ സന്ദേശ.
1: ആ, അപ്പോ ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ താങ്കൾക്ക് പ്രിയപ്പെട്ട കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി എന്നുള്ള പാട്ട് വെക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടി ഇത് വെക്കണോ, പി സുശീല പാടി ഇത് വെക്കണോ? ഓക്കെ, കുടുംബവിശേഷം എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. എന്തോ ഒരു കാര്യം പറയാൻ വന്നു, എന്തായിരുന്നു അത്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട്. രമ്യയുടെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്?
0: ഞാന്, ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
1: എന്താണ് അവരുടെയൊക്കെ പേരുകൾ പറയൂ.
0: ഹസ്ബൻഡ് മധു, മൂത്ത മോന്റെ പേര് അഭിനവ്, രണ്ടാമത്തെ മോന്റെ പേര് ആരവ്.
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: താങ്ക് യു വെരി മച്ച്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ഹലോ ആകാശവാണി, എന്റെ പേര് രാധിക, ബാലരാമപുരം പുതിച്ചൽ നിന്നാണ്. ഞങ്ങളുടെ 31-ാം വിവാഹ വാർഷികം 17 എന്റെ ഭർത്താവ് ഗിരീഷ്, പുള്ളിക്കാരൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തു, ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസുകളും കൃഷിയും ഒക്കെയായി കഴിയുന്നു. അദ്ദേഹത്തെ വിളിച്ച് ആശംസകൾ പറയാമോ? ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രികളുണ്ട്. MA എഞ്ചിനീയറിംഗ്, MBA, LLB, ഡിപ്ലോമ ഇൻ ജേർണലിസം. ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഗിരീഷ് സാറാണോ?
3: അതെ.
2: ഗിരീഷ് സാർ ഏതെങ്കിലും ക്ലാസ്സിലാണോ?
3: ഇല്ല ഇല്ല, ഞാനിപ്പോ പറഞ്ഞാ മതി. പ്രിയാണ് വണ്ടിയിൽ.
2: ഞാൻ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. ആരാണ് എന്നുള്ളതല്ല പ്രശ്നം, ആശംസയാണ് പ്രശ്നം. ഞാനൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ.
3: എന്റെ വെഡിങ് ആനിവേഴ്സറി
2: കുറച്ച് നേരത്തെ ആയിപ്പോയി.
3: അതെ.
2: എന്നാലും ഈ വർഷം ആദ്യം വെഡിങ് ആനിവേഴ്സറി വിഷു പറഞ്ഞ ഞാനല്ലേ. ആ അതാണ്. സാറ് മോട്ടിവേറ്റ് ചെയ്ത് എല്ലായിടത്തും ഒന്നാമതെത്തണം എന്ന വാശിയോടുകൂടി സാറിനെ വിഷ് ചെയ്യുന്നതും ഒന്നാമതാവണമെന്ന നിർബന്ധത്തോടു കൂടി വിഷ് ചെയ്തതാണ്. അടിപൊളിയായില്ലേ?
3: ശരിക്കും അത് ആയിട്ടില്ല, 17-ാം തീയതിയാണ്.
2: അതെ, അതെനിക്കറിയാം. 17-ാം തീയതി എന്ന് മാത്രമല്ല, അത് 3 പതിറ്റാണ്ട് പിന്നിട്ട് 31-ാം വർഷം. ഓ, എന്റെ ഗംഭീരമായ ജീവിതമാണ്. അങ്ങനെ ഇത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാതെ ഒരു സാധ്യതയില്ല. എങ്ങനെ പരിചയമുണ്ട്? ബാലരാമപുരം ഭാഗത്തെ ഞാൻ ഈ ഇടത്തകാലത്ത് ഒന്നും വന്നിട്ടില്ല.
3: ഞാൻ ബാലരാമപുരത്തല്ല, ശരിക്കും ബാലരാമപുരം പോയി വന്ന് നിൽക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്താണ്.
2: ആണോ? അപ്പൊ പുതുച്ചേരി പോവാറില്ലേ? ഇപ്പം
3: പോവാറുണ്ട്.
2: അപ്പൊ രാധിക ചേച്ചി എവിടെയാ? ഇപ്പം
3: രാധിക ഇപ്പം എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും അവള് തിരുവനന്തപുരത്താണ്. അവളുടെ കുടുംബ വീടാണ് ബാലരാമപുരം. ഞങ്ങൾക്ക് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇല്ലാത്തപ്പോഴും ഞാൻ അവിടെ ചെല്ലാറ്.
2: അതെ, അങ്ങോട്ട് പോയില്ലെങ്കിൽ കൃഷി കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു.
3: അല്ല, അത് ഇപ്പൊ അവിടുന്ന് വന്നിട്ട് 2-3 ദിവസം. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ
2: ബാംഗ്ലൂരാണ്. 17-ാം തീയതി എവിടെ ആയിരിക്കും?
3: ഞാൻ ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ബാലരാമപുരം, രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും.
2: എവിടെയാണെങ്കിലും രാധിക ചേച്ചിയുടെ കൂടെ ആഘോഷം ഉണ്ടാവുമല്ലോ അല്ലേ?
3: ഉണ്ടാവും, ഉണ്ടാവും, തീർച്ചയായിട്ടും.
2: അപ്പൊ ഈ ആഘോഷ നിമിഷങ്ങളിൽ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഏത് പാട്ടായിരിക്കും ഓർമ്മ വരിക?
3: എനിക്ക് മനസ്സിലായി.
2: എങ്ങനെ മനസ്സിലായി? എന്ത് മനസ്സിലായി?
3: എനിക്ക് ഒരിക്കലും അടിച്ചിടാൻ പറ്റില്ല. ഞാനിപ്പോ ഇത് കേൾക്കുന്ന ഒരു ശ്രോതാവാണ്, പക്ഷെ ഇതെങ്ങനെ പറ്റും എനിക്ക് അറിയത്തില്ല. എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ട് പോയല്ലോ.
2: ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാണ്. ഞാൻ ആകെ ഒരു പാട്ടല്ലേ ചോദിച്ചോളൂ, പാട്ടെന്ന് പറഞ്ഞാലേ ഉടനെ ആകാശവാണി എന്ന് പറയാണ്. എന്തറിയാം? ഈ അറിയാം അറിയാന്ന് പറയുന്നതല്ലാതെ എന്താണത് അറിയാന്നുള്ളത് പറയുന്നില്ല.
3: പാട്ട് പാട്ട് നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പെട്ടെന്ന് അത് കത്തിയിലൊന്നേ ഉള്ളൂ. ഞാനും എന്റെ വൈഫും ഇത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇത് കേട്ട, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്ന് കേട്ടിട്ടുണ്ട് ഈ ശബ്ദം. പെട്ടെന്ന് എനിക്കത് കത്തിയില്ല.
2: ഞാനൊരു ആശംസ പറയാൻ വിളിച്ച് ഒരു പാട്ട് പറയാമോന്ന് ചോദിച്ചതിന് ഇതിനൊക്കെ എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ?
3: പാട്ടെന്ന് ആ ഒരു ക്ലൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ക്ലിക്കായി.
2: ഉറപ്പിച്ചു.
3: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഹലോ.
2: ആ, ഇതിപ്പോ ഞാൻ നിക്കട്ടോ പോട്ടോ?
3: ചന്ദനമണി വാതിൽ, ആ പാട്ടാണ്.
2: രാധിക ചേച്ചിയാണോ പുറകെ നിന്ന് പറഞ്ഞിരുന്നത് ഇതെല്ലാം?
3: ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
2: മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ പാട്ടാണ്. ഏഴാശ്ശേരി രാമചന്ദ്രന്റെ വരികളാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് വരകുന്നില്ല. അത് ഇനി അത്രയെങ്കിലുമൊക്കെ ഞാൻ പറയാതിരിക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. എന്തായാലും താങ്കളുടെ വിവാഹ വാർഷിക ആഘോഷ നിമിഷങ്ങളിൽ ഞങ്ങൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
3: ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ പ്രോഗ്രാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ്. പക്ഷെ എനിക്കൊരു ആനക്കൂടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല.
2: അതല്ലേ അതിന്റെ ഒരു രസം, പെട്ടെന്ന് തിരിച്ചറിഞ്ഞാ പോയില്ലേ?
3: അല്ല, തിരിച്ചറിയാൻ പറ്റില്ല.

0: അതാണ്. ഇനി ഞാൻ ശ്രദ്ധിക്കാം, ഇനി പാട്ടിന്റെ കാര്യമേ ഞാൻ മിണ്ടൂല. അപ്പോ താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ വിവാഹ വാർഷികം വളരെ ഗംഭീരമാവട്ടെ. ഇനി ഇതിന്റെ ഒരു 50 വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. എഴാച്ചേരി രാമചന്ദ്രൻ എഴുതി, രവീന്ദ്രൻ ഇണ നൽകി, ജി വേണുഗോപാൽ പാടിയ പാട്ടാണ്.
1: താങ്ക് യു.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, എന്റെ പേര് വിജി. ഞാൻ ഈ സന്ദേശം അയക്കുന്നത് May 14 എന്റെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും 39th വിവാഹവാർഷികമാണ്. വലിയച്ഛൻ 35 വർഷമായി കിടപ്പിലാണ്, വല്യമ്മയാണ് നോക്കുന്നത്. വലിയച്ഛന്റെ പേര് സുന്ദരേശൻ, വല്യമ്മയുടെ പേര് ഗിരിജ. ചക്കര എന്നാണ് അവർ എന്നെ വിളിക്കുന്നത്. വല്യമ്മയെ വിളിച്ച് ഒരാശംസകൾ അറിയിക്കാമോ? രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ വിജി. പിടിക്കുമായിരിക്കും അല്ലേ? വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ഗിരിജ വല്യമ്മയാണോ? ഗിരിജ വല്യമ്മ തിരക്കിലാണോ? വലിയച്ഛൻ എന്ത് പറയുന്നു? ആണോ? ഈ May 14 വിശേഷം ഉണ്ടല്ലോ.
1: വെഡിങ് ആനിവേഴ്സറി.
0: ആ, അത് 39th വെഡിങ് ആനിവേഴ്സറി അല്ലേ?
1: അതെ. ഇനി മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആകാശവാണി.
0: ഏത് ആകാശവാണി?
1: അനന്തപുരി FM.
0: ഏത് അനന്തപുരി FM? ഞാൻ വലിയച്ഛന്റെ വല്യമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വിഷയം വേണ്ടി വിളിച്ചല്ലേ?
1: അതെ. എന്റെ മോൾ ഇന്നലെ തന്നെ വിളിച്ചായിരുന്നു, എത്രാമത്തെ വാർഷികമാണോ. അവള് പറഞ്ഞില്ല. മനസ്സിലായി.
0: ഏത് മോള്?
1: അനിയന്റെ മോള്. തന്റെ അനിയന്റെ മോള്.
0: ആര്? വിജിയോ?
1: വിജി.
0: ചക്കരയാണോ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്?
1: അതെ.
0: ചക്കര വിളിച്ച് എന്ത് ചോദിച്ചു?
1: വല്യമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എത്രാമത്തെയാണ് ചോദിച്ചു.
0: അപ്പൊ
1: ഞാൻ പറഞ്ഞു 39 പറഞ്ഞു. ആഘോഷമൊന്നുമില്ല.
0: എന്നാലും ഒരു സന്തോഷമല്ലേ? ചെറിയ കാലയളവല്ലല്ലോ. ഏ, സന്തോഷമല്ല, മനസ്സിലല്ലേ? അപ്പോ ഇത് ആകാശവാണിയിൽ നിന്നാണ്, അനന്തപുരിയിൽ നിന്നാണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ആ ഇഷ്ടപ്പെട്ട പാട്ടും കൂടി പറഞ്ഞാൽ ഞാൻ ആ പാട്ട് വെക്കാം.
1: പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന
0: പുന്തുങ്കളാകുന്നു ഭാര്യ. ആ, ബാക്കിയും കൂടി പറ. രമേശൻ നായരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്.
1: അതായിരുന്നു മണ്ഡപത്തിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ പോയിട്ട പാട്ട്.
0: ആഹാ, അങ്ങനെ ഗംഭീര ഓർമ്മകളുള്ള പാട്ടാണ്.
1: അതെ.
0: അത് അന്വർത്ഥമാകുന്ന ഒരാളായി ഗിരിജ വല്യമ്മ. എല്ലാ ആശംസകളും.
1: ഓക്കെ ഓക്കെ,
0: നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയ ആകാശവാണി, എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് കവി എന്ന് ഞാൻ വിളിക്കുന്ന കെ ജി മനോജ്. മനോജ് കവിതയും കഥയും ഒക്കെ എഴുതുന്ന ആളാണ്. കവിയുടെ പിറന്നാൾ മെയ് 14-നാണ്. മനോജ് നന്നായി കവിത ചൊല്ലും. മനോജിന് പിറന്നാൾ ആശംസിക്കാൻ ഒന്ന് വിളിക്കാമോ എന്റെ ആകാശവാണി? പിന്നെന്താ, സ്നേഹപൂർവം ബിന്ദു വിനോദ്, പുലിയന്നൂർ, പാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഇത് കെ ജി മനോജ് ആണോ?
1: അതെയല്ലോ.
0: തിരക്കാണോ? തിരക്കല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ച കാര്യം നടക്കും. അപ്പോ താങ്കളുടെ രണ്ടുപേരി കവിത കേൾക്കാം എന്ന് വിചാരിച്ച് അപ്പൊ തന്നെ അങ്ങ് വിളിച്ചതാണ്. ഒരു കവിയോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം രണ്ടുപേര് ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചൊല്ലുന്നതല്ലേ? ഇപ്പൊ ആകെ അറിയേണ്ടത് സ്വന്തം വരികളാണോ വേറെ ആരുടെയെങ്കിലും വരികളാണോ ചൊല്ലുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. വേറെ ഒരു ചോദ്യവും ഇല്ല. അതൊക്കെ പറയാം. ആദ്യം രണ്ടുപേരി ആവശ്യം പോലെ അക്ഷരം കയ്യിലുള്ള ആൾക്കാണോ രണ്ടുപേരി കിട്ടാൻ പാട്? പോരട്ടെ, വാക്കുകളുടെ മഹാസാഗരത്തിൽ നിന്നിങ്ങ് ആവശ്യമുള്ളത് മാത്രം ഇങ്ങ് എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞുകൂടെ, അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ കൂടെയും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആദ്യം കവിത വന്നതിന് ശേഷം പറയാം, അതങ്ങ് ഈസി ആയി പോവും. ഇല്ലെങ്കിൽ
1: എനിക്ക് പാടാൻ അറിയത്തില്ല, എഴുതാനേ അറിയൂ.
0: മതി, എഴുതുന്ന ആൾക്കാരുടെ ഉള്ളിൽ അത് എന്താണ് ഒരു മന്ത്രണം കേൾക്കും എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ കവിയുടെ ഉള്ളിൽ കേൾക്കുന്ന ആ മന്ത്രണം ഇങ്ങനെ പുറത്തു വന്നാ മതി. ഏതോ വരികൾ ഇങ്ങനെ വരുന്നേ, ഒന്ന് ആലോചിക്കുന്നേ, അതെന്താ വരാത്ത? എത്ര പേരെന്നറിയോ താങ്കളുടെ വരികൾ കാത്തിരിക്കുന്നത്?
1: അത് വായിക്കാനല്ല, പാടാൻ എനിക്ക് ഒട്ടും അറിയില്ല.
0: അതെ, വായിച്ചാലും മതി.
1: നോക്കി വായിക്കാതെ ഒന്നും കാണാപ്പാടെ അറിയത്തില്ല.
0: അതിപ്പോ മൊബൈൽ ഏതെങ്കിലും ഒക്കെ കുറിച്ചതുണ്ടാവൂല്ലേ? നീ
1: ആരാന്ന് പറയൂ, എന്നാ പാടാ.
0: ഇതാണ് കുഴപ്പം. ഞാനൊരു 100 കാര്യം അങ്ങോട്ട് പറഞ്ഞ് അതെല്ലാം ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നോട് ആരാണെന്ന് ചോദിച്ചു, അതെങ്ങനെ ശരിയാവും?
1: എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട്.
0: അതുപോലെയുള്ളൂ, തോന്നുന്നില്ല. അതുപോലെയുള്ളൂ. അത് പറയാം, അതിന് ഉറപ്പായിട്ട് സമാധാനം ഉണ്ടാക്കും. ഈ ഫോണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ആരാ, എന്താ, എവിടെന്നാ എന്നെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടേ
1: പോകുള്ളൂ.
0: ആരുടെ?
1: എന്റെ
0: പൊന്നെ, അതൊന്നുമല്ല. അപ്പൊ രണ്ടു വരി, ഞാൻ രണ്ടേ രണ്ടു വരിയല്ലേ ചോദിച്ചുള്ളൂ. ഈ അടുത്ത ഏതോ കവി സമ്മേളനത്തിന് ചൊല്ലിയ.
1: കവി സമ്മേളനത്തിന് ഒന്നും ഞാൻ പോയിട്ടില്ല.
0: അതെന്താ പോവാത്ത?
1: കവി സമ്മേളനത്തിന് പോവാൻ താല്പര്യമില്ല, പബ്ലിക് അങ്ങനെയുള്ള ഒരു വേദികളിലും പോയിട്ടില്ല.
0: ആഹാ, അപ്പൊ പിന്നെ എന്തായാലും രണ്ടു വരി കേട്ടേ പറ്റൂ.
1: എന്താ പറയാ?
0: പറയണ്ട, കവിത ചൊല്ലിയാ മതി. ഈ മറ്റേ ഉടുമ്പൊക്കെ പിടികൂടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ പിടിച്ചിരിക്കുകയാണ്. ഇനി കവിത കിട്ടിയാലേ പിടിവിടുകയുള്ളൂ. അത്താണ്
1: ഒരു കവിത പോലെ എഴുതുക.
0: ആ
1: കവിതയല്ല
0: ഉള്ളത് പോരട്ടെ.
1: ആകാശത്തിന്റെ ചൂട്ടിൽ പെയ്യാൻ നിൽക്കുന്ന വീർപ്പുമുട്ടുന്ന മഴയെ കുറിച്ച് ഒരു കവിതയിൽ, പ്രണയത്താൽ പൊട്ടിപ്പോയ ഒരു ഹൃദയത്തെ കുറിച്ചുമുള്ള, പക്ഷെ അത് നീ പാടുമ്പോൾ ഞാൻ എന്നെയോ നിന്നെയോ കാണുന്നു. മൂടൽ മഞ്ഞിന്റെ ഏകാന്തതയാണ് അകമേയുള്ള തീയിൽ ഞാൻ ഒരുകി വിളിക്കും. പക്ഷിയുടെ ചുണ്ടുപോലെ കടാരത്തുമ്പ് പോലെ എന്തോ ഒന്ന് നീണ്ടുവരുന്നു. അഗ്നിയുടെ ഗർഭത്തിലേക്ക് ഞാൻ തുടരെ പതിക്കുന്നു. തെരുവിന്റെ രാത്രിയിൽ വിളക്കുമരത്തിലൂടെ ചാഞ്ഞു പെയ്യുന്നത് മഴയല്ല, അഗ്നിയുടെ നൂലുകൾ എങ്കിലും എഴുതട്ടെ. മതിയാ?
0: ഓരാ, ഇത് കവിതയല്ലെന്ന് ആരാ പറഞ്ഞ? എന്തായാലും ഇത് എഴുതിയ ആൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെയ് 14-ന് എന്താണ് വിശേഷം? അല്ല, എന്താണ് അവിടെ വിശേഷിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിശേഷം ബർത്ത്ഡേ ആണ്.
1: മെയ് 11-നാണോ?
0: ആ, എന്റെ അടുത്ത് പറഞ്ഞ ആള് പക്ഷെ മെയ് 14-നാണ് പറഞ്ഞത്. ഒരു ബിന്ദു വിനോദ്. ആ, ബിന്ദു വിനോദ് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചിട്ട് പറഞ്ഞു, കെ ജി മനോജ് എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, കവിയുടെ ബർത്ത്ഡേ ആണ് മെയ് 14-ാം തീയതി, അദ്ദേഹത്തെ വിളിച്ച് ബർത്ത്ഡേ ആശംസകൾ അറിയിക്കണം, കവിത ചൊല്ലിക്കണം എന്നൊക്കെ. അങ്ങനെ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. അപ്പൊ ഗംഭീരമായില്ലേ പിറന്നാൾ ആശംസ? അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടേ? ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. വയലാറിന്റെ അനശ്വരമായ വരികൾ, ദേവരാജന്റെ സംഗീതവും യേശുദാസിന്റെ ആലാപനവും, നദി എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? അതെ അതെ, മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഈ പാട്ട് ആരും മറക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്കളുടെ എഴുത്ത് വളരെ ഗംഭീരമായി തുടരട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.

0: ഹലോ സന്ദേശഗാനം,
1: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
0: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്നൊരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും മെയ് 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീമെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണ് ഇത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന്, പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസാണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷ്യൻ, ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്റ്റസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പൊ കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്, അതായത് വെക്ടർ എന്ന് പറയും. ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 സ്ട്രെയിൻസ് ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 സ്ട്രെയിൻസ് ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന

0: ഏജന്റ് എന്ന് പറയുന്നത്, അതായത് അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളത് ആയിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കും. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത്. ഡെങ്കിയുടെ പ്രത്യേകത ഈ ഒരാഴ്ചയിൽ തീരത്തില്ല, സാധാരണ നീണ്ടു പോകും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡെങ്കിയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട്. 1 ഡെങ്കി ഫീവർ, 2 ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, 3 ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം, അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും, ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആയിട്ട് മാറും. മാക്സിമം നമുക്കൊരു 5 ദിവസം പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ 5 ദിവസം വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്. അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും, അസുഖത്തിന്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ലായ്മ, വെള്ളം കുടിക്കാൻ മടി, പക്ഷെ വെള്ളമാണ് യഥാർത്ഥ ട്രീറ്റ്മെന്റ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില ലക്ഷണങ്ങൾ കൂടെ നമുക്ക് പറയുന്നത് ഉചിതമായിരിക്കുന്നു. 1 റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും, അതായത് കണ്ണിന്റെ പുറകു വശത്തായിട്ടുള്ള ഒരു വേദന, അതായത് ബേസിക്കലി കണ്ണിന്റെ വേദന, നല്ല സിവിയർ വേദന ആയിരിക്കും. അതുപോലെ തലവേദന വരുന്നതും വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്ന് പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്തോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വളരെ തടിച്ച് തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്നൊരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പം ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിങ് ടെൻഡൻസീസ് കാണും. ഇപ്പം നമ്മളൊന്ന് തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പം നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. 3-ാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവേ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവർ 4 പേരും വ്യത്യസ്തരാണ്, 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്, ഫ്ലാവി വൈറിഡേ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പം ഒരു ഡെങ്കി 1 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി.

0: ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4 വരാം. അതുകൊണ്ട് 4 പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു തിയറിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ 4 പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോവുകയും മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കും പോലെ, നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആന്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആന്റി വൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എന്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിന്റെയും പ്രത്യേകത ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കോസ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയറിറ്റിയിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് തന്നെ തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ വേണ്ട ട്രീറ്റ്മെന്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പൊ എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പം എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതൽ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഹീമോളോവിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും, PCV എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ ക്യാപ്പിലറി ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്. കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ IV ഫ്ലൂയിഡ് വെസൽസിൽ തന്നെ, രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം. IV ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവർ കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? IV ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അസുഖത്തിൻ്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി, ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താൽ മതി. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോടുകൂടി ഇതിനെ ചെറുക്കുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുത്പാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ ഡേ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക. നമ്മുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളം കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് പെരുക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷനുണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിൻ്റെ സ്രോതസ് കൂടുതലാണ്, സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം ചെയ്യുക. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെയെല്ലാം എന്ത് വരാം? ഡെങ്കി ഫീവർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രന്റ് പോപ്പുലേഷൻ, അതായത് അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു, ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.
1: ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഴവില്ല. മഴവില്ലിൽ ആദ്യ ഗാനം AR റഹ്മാന്റെ സംഗീതത്തിൽ ഹരിഹരനും സ്വർണലതയും പാടിയത്, ചിത്രം രംഗീല.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പുലിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
5: പിട്ടാപ്പുലി ഏജൻസീസ്.
6: മഴവെല്ലു തുടരുന്നു. ഇനി കേൾക്കാം മുതൽവൻ എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് SPB ഹരിണിയും.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495 9643219,

അഞ്ച് അഞ്ച് ആറ് മൂന്ന് രണ്ട് ഒന്ന്, ഒരു നമ്പർ കൂടി 9 4 9 6 5 9 6 3 2 1. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു. മഴവിൽ അടുത്ത ഗാനം അൽക്ക യാഗ്നിക് പാടിയത്. ചിത്രം രാജാ ഹിന്ദുസ്ഥാനി.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: മഴവില്ലിൽ ഇനി കേൾക്കാം എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം.

അടുത്ത ഗാനം കഭി അൽവിദന കെഹ്ന എന്ന ചിത്രത്തിലേതാണ്. ജാവേദ് അക്തറിന്റെ രചന, ശങ്കർ അഹ്സാൻ ലോയുടെ സംഗീതം. പാടിയത് സോണു നിഗം, അൽക യാഗ്നിക്.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com.
1: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
2: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്ലസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
1: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ

0: വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമോട്.
2: നിനൈവെല്ലാം നിത്യ എന്ന ചിത്രത്തിന് വേണ്ടി SPB പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസൂഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാഴ്ചവച്ചതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അംഗീകാരം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി May 30 നീട്ടി. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ പുളിക്കീഴിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. കോട്ടയം കുറിച്ച് സ്വദേശി സന്ദീപാണ് മരിച്ചത്. അപകടത്തിൽ 24 യാത്രക്കാർക്ക് പരിക്കേറ്റു. രാജ്യത്തെ ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി സിത് ശ്രീരാമും സിതാര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
2: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
2: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി MG ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഗാന്ധർവം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം SP വെങ്കടേഷ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
8: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
9: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
2: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
1: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
0: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. പാടിയത് യേശുദാസും വാണി ജയറാമും. ചിത്രം ആക്ഷൻ ഹീറോ ബിജു.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വർണ്ണപ്പകിട്ട് എന്ന്

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444

0: 7-3-4-1-4-8-4
1: നഗരപുരാണം.
2: കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദര കലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമ ഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാ സാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയ കലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചുകൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖരവാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡം ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. 7-8 മണിക്കൂറുകൾ നീളുന്ന കഥകളെ 2-3 മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്. ആധുനിക കഥകളി പ്രസ്ഥാനത്തിന്റെ വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം.
0: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് ഇന്ന്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
4: കഴിഞ്ഞയാഴ്ച ഗ്രീസിലെ പോരാളി വീരനായ അക്കിലസ് ട്രോയി സൈന്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ സൈക്നൂസിനെ വകവരുത്തുന്ന കഥയാണ് നമ്മൾ കേട്ടത്. സൈക്നൂസിനെ കൊന്ന ശേഷം അക്കിലസ് വിജയാട്ടഹാസം മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പടയ്ക്ക് ആകെ ഭയമായി. അവരുടെ ധൈര്യം സൈക്നൂസ് തന്നെയായിരുന്നു. സൈക്നൂസ് കൊല്ലപ്പെട്ടതോടെ ട്രോജൻ പടയുടെ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി. അവർ കോട്ടയ്ക്കുള്ളിൽ ഓടിക്കയറി. ഒഡീസിയൂസ് പറഞ്ഞു, ട്രോജൻ സൈന്യം വിരണ്ടു കോട്ടയിൽ പ്രവേശിച്ചു. നമുക്ക് വേണ്ട മുൻകരുതലുകൾ നടത്താനുള്ള സമയമാണിത്. ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാരൊക്കെ ശരിവച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രീക്കുകാരുടെ കപ്പലുകൾ കിടന്ന കടൽ തീരം ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചു. അതിനിടയിൽ അക്കിലസിന്റെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള ചെറിയ ട്രോജൻ നഗരങ്ങളും ദ്വീപുകളും ഗ്രീക്കുകാർ കീഴടക്കി. ആയുധങ്ങളും കൊള്ളമുതലുകളും അവർ പങ്കിട്ടെടുത്തു. മെൻലാവൂസിന്റെ സഹോദരൻ ആഗമെനോണും ട്രോജൻ നഗരങ്ങളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൈസിസ് എന്ന പെൺകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പല പ്രാവശ്യം അവളുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവളെ വിട്ടു നൽകിയില്ല. അങ്ങനെ ആ അച്ഛൻ അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന് അപ്പോളോ ദേവൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം തൊടുത്തുവിട്ട അദൃശ്യാസ്ത്രങ്ങൾ ഭൂമിയിൽ ഗ്രീക്ക് സൈന്യത്തിനെതിരെ പതിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ താവളത്തിൽ ആകെ പകർച്ചവ്യാധിയുണ്ടായി. മനുഷ്യരും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. കാരണമെന്താണെന്നറിയാതെ ഗ്രീക്ക് രാജാക്കന്മാർ പരിഭ്രാന്തരായി. 9 ദിവസം ഈ മഹാമാരി തുടർന്നു. 10-ാം ദിവസം അക്കിലസ് യവന സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്നന്വേഷിക്കാൻ തുടങ്ങി. ബുദ്ധിമാനും പ്രവാചകനുമായ കാൽക്കുസാണ് പറഞ്ഞത്, ഇത് അപ്പോളോ ദേവന്റെ കോപം കാരണമാണ്. സത്യം ഞാൻ പറയാം, പക്ഷേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പ് നൽകണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അക്കിലസ് പറഞ്ഞു, സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറയൂ. അതിന്റെ പേരിൽ ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ട് ആഗമനോട് ദേഷ്യം വന്നു. തന്നെ കുറ്റക്കാരനാക്കി ഈ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. ആഗമനോൺ പറഞ്ഞു, നിങ്ങളൊക്കെ കിട്ടിയതൊക്കെ വിധിച്ചു നൽകിയല്ലോ. ഞാൻ എനിക്ക് കിട്ടിയ ആളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുകൂടി ആഗമനോൺ ആവശ്യപ്പെട്ടു. അക്കിലസിനെ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊള്ളയടിച്ച മുതലൊക്കെ വീതിച്ചു. ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ട്രോയ് നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഗമനോൺ അത് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. താങ്കൾക്ക് കിട്ടിയതൊക്കെ വയ്ക്കാം, എന്നാൽ ഞാൻ എടുത്തതൊന്നും എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് എവിടുത്തെ ന്യായമാണ്? അത് സാധ്യമല്ല. അപ്പോൾ അക്കിലസ് ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ട്രോജൻകാരോട് എനിക്കെന്താണ് ശത്രുത? അവർ എന്റെ ഭാര്യയോ സമ്പത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനായ മെനലാവൂസിനും വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കാര്യമെല്ലാം നിങ്ങൾക്കിപ്പോൾ മറന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രോജൻ നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ പങ്കിടുന്ന കൊള്ളവസ്തുക്കളിലെ വലിയ ഭാഗം താങ്കൾ എടുക്കുന്നുണ്ട്. എന്നിട്ടും താങ്കൾക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരന്റെയും ഒരു കാര്യത്തിലും ഞാനൊരു സഹായവും നൽകാൻ വരുന്നില്ല. ഞാൻ വന്ന വഴി പോവുകയാണ്. വലിയ വീരശൂരനാണെങ്കിൽ എന്നെ കൂട്ടാതെ ഈ ട്രോയി നഗരം കീഴടക്കി മഹത്വം കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. ആഗമനോൺ വിടാനൊന്നും തയ്യാറായിരുന്നില്ല. നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോ, നിൽക്കണേ എന്ന് കാലുപിടിച്ച് അപേക്ഷിക്കാനൊന്നും ഞാനില്ല. മനുഷ്യരുടെ ആയുധങ്ങൾക്ക് നിങ്ങൾ അതീതനാണ് എന്നൊക്കെ എനിക്കറിയാം. അത് പക്ഷെ നിങ്ങളുടെ കഴിവൊന്നുമല്ലോ, ദേവന്മാർ നൽകിയ വരം കൊണ്ട് മാത്രം. അഖിലസ്, നിങ്ങളെ പുല്ലുപോലെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് കേട്ടതും അഖിലസിന്റെ ക്ഷമ നശിച്ചു. അയാൾ അപ്പോൾ തന്നെ തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരി അഗമെനോന്റെ നേരെ പാഞ്ഞെടുത്തു. ചുറ്റുമുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. തീപ്പൊരി പാർന്ന കണ്ണുകളോടെ വാളുയർത്തി നിൽക്കുന്ന അഖിലസിന്റെ മുന്നിൽ ആഗമെനോൻ പേടിച്ചു നിന്നു. അഖിലസിന്റെ സ്വർണ തലമുടിയിൽ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. അഖിലസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അഥീനി ദേവിയാണ്. അഥീനി ദേവി, എന്താണ് ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് അഖിലസ് ചോദിച്ചു. അഖിലസേ, നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ തർക്കവും വഴക്കും കണ്ട് ഹീരാദേവിയാണ് എന്നെ അയച്ചത്. ദേവിക്ക് നിങ്ങളും ആഗമെനോനും ഒരേപോലെയാണ്. വാളുറയിലിട് എന്നിട്ട് മത്സരം അവസാനിപ്പിക്കെ. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ആഗമെനോന് അർഹമായ ശിക്ഷ ലഭിക്കും. അഖിലസ് പറഞ്ഞു, അഥീനി ദേവിയെ ധിക്കരിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെ അദ്ദേഹം വാളുറയിലിട്ടു. അഥീനി തിരിച്ച് ഒളിമ്പസ് മലയിലേക്ക് പറക്കുകയും ചെയ്തു. അഖിലസ് ആഗമെനോട് പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അപമാനിച്ചതിന് ഈ ഗ്രീക്ക് സൈന്യം മുഴുവൻ ഒരു ദിവസം ഖേദിക്കേണ്ടി വരും. അഖിലസ് തിരിഞ്ഞു നോക്കാതെ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ആഗമെനോൻ ക്രൈസിസിനെ അവളുടെ അച്ഛന് തിരികെ കൊടുത്തു. തന്റെ തെറ്റിനു പിഴയായി അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഖിലസ് ആകെ അപമാനിതനായതുപോലെ അയാൾക്ക് തോന്നി. വീരപുരുഷനായി മരണമടയാമെന്ന് കരുതിയാണ് ഞാൻ യുദ്ധത്തിനായിട്ട് വന്നത്. പക്ഷേ ഇവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് അഖിലസ് അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. സമുദ്രദേവിയായ തേറ്റിസ് മകന്റെ കരച്ചിൽ കേട്ട് അഖിലസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, നീ വിഷമിക്കേണ്ട. നിന്റെ വീരത ഗ്രീക്കുകാർ മുഴുവനും മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നിന്നോട് ആഗമെനോൺ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകാൻ ഞാൻ സുയസ്ദേവനോട് പറയാം. നിന്നെ വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്നതുവരെ ട്രോജൻകാർക്ക് വിജയം നൽകാൻ ഞാൻ ദേവനോട് തീർച്ചയായും പറയാം. അമ്മ അങ്ങനെ സമാധാനിപ്പിച്ചപ്പോൾ അഖിലസിന് ചെറിയൊരു ആശ്വാസം തോന്നി. തേറ്റിസ് ഒളിമ്പസ് മലയിലെത്തി ദേവന്മാരുടെ രാജാവായ സുയസിന്റെ അടുത്ത് സങ്കടം അറിയിച്ചു. അഖിലസിന്റെ പരിഭവത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി സുയസ് ദേവൻ ആഗമെനോന് ഒരു സ്വപ്നം കാട്ടിക്കൊടുത്തു. ഗ്രീക്ക് സൈന്യത്തെ ട്രോജൻ കോട്ടയിലേക്ക് അയക്കണം എന്നതായിരുന്നു സ്വപ്നത്തിന്റെ സന്ദേശം. പിറ്റേ ദിവസം ആഗമെനോൻ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് ഏറെ താല്പര്യമില്ലാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായ തെർസിറ്റേസ് രാജാവ് പറഞ്ഞു, ആഗമെനോൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇനിയും യുദ്ധത്തിന് പുറപ്പെടണമെന്നാണോ? താങ്കളുടെ കൂടാര നിറയെ കൊള്ള മുതലാണല്ലോ, ഇനിയും അത് പോരെന്നാണോ? എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഈ അത്യാഗ്രഹിയായ രാജാവിനെ തനിച്ചാക്കി നമുക്ക് ഗ്രീസിലേക്ക് കപ്പൽ കയറാം. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അഖിലസിനെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ യുദ്ധക്കോതിയുമായി വന്നിരിക്കുന്നു. ഒഡീസിയസ് ചാടിയെണീട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മുടെ നേതാവായ ആഗമെനോനോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ഇത് പറഞ്ഞിട്ട് തെർസിറ്റിസിന്റെ തോളത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഹെലന്റെ പിതാവായിട്ടുള്ള തിൻഡാരിയോസിനോടുള്ള ശബ്ദം നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒഡീസിയസ് അവരെ ഓർമ്മപ്പെടുത്തി. ഓരോ വർഷം കടന്നുപോകും തോറും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുതലായി വരും. എന്നാൽ ട്രോയിലെത്തി വെറും കൈയോടെ പോവുക എന്നത് അതിലും കഷ്ടമല്ലേ? പ്രിയാമിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭാതഭക്ഷണം കഴിഞ്ഞ് പടയാളികൾ ആയുധം ഒരിക്കൽ കൂടി മൂർച്ച വരുത്തി യുദ്ധത്തിനൊരുങ്ങി. അന്ന് തന്നെ ട്രോജൻ നഗരം ആക്രമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ സ്നേഹിതരുമൊത്ത് കൊട്ടാരത്തിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്രീക്കുകാരെന്തൊക്കെ ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഹെലനെ കണ്ട് ആകെ പരിസരം മറന്ന അവസ്ഥയായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. പ്രിയാം രാജാവ് ഹെലനോട് പറഞ്ഞു, മകളെ, ഈ യുദ്ധത്തെ ചൊല്ലി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ദൈവകൽപ്പന എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എങ്കിലും പറയൂ, താഴെ ഗ്രീക്ക് സൈന്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? ആരാണ് ആ കാണുന്ന ആൾ എന്ന് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് ഹെലൻ ഗ്രീക്ക് സൈന്യത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, മുൻനിരയിൽ കാണുന്ന ആ സൈന്യാധിപൻ എന്റെ ഭർത്താവിന്റെ സഹോദരനായ ആഗമെനോൻ രാജാവാണ്. പ്രിയാം രാജാവ് അവളോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്ന വീരനാരാണ്? ആഗമെനോണോളം പൊക്കമില്ലാത്ത ആ മനുഷ്യനെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും

0: യും ചെയ്യുക മാത്രമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഹെലൻ പറഞ്ഞു, അത് ഒഡീസിയൂസ് ആണ്, ഗ്രീസിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത്. ഇഥാക്കയിലെ രാജാവും പോരാളി വീരനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ട്രോയിലെ ജനങ്ങൾക്കും സ്വന്തം ജനങ്ങൾക്കും ഒക്കെ ദുരന്തമുണ്ടായല്ലോ താൻ കാരണം എന്നായി അവളുടെ മനസ്സിൽ. ഗ്രീക്ക് സൈന്യവും ട്രോജൻ സൈന്യവും മൈതാനത്തേക്ക് കടന്നു വന്നു. ഗ്രീക്കുകാർ നിശബ്ദരായി നീങ്ങുകയാണ്. ട്രോജൻ പടയാകട്ടെ നല്ല ഉച്ചത്തിൽ ആർപ്പു വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ട്രോജൻ സൈന്യത്തിന്റെ മുന്നിൽ പാരീസ് ആണ് നിന്നത്. പാരീസിനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ കണ്ടതും മെനലാവൂസ് ആകെ ദേഷ്യം കൊണ്ട് അലറി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മെനലാവൂസിനെ അങ്ങനെ അതുവരെ പാരീസ് കണ്ടിട്ടില്ലായിരുന്നു. ആ വരവ് കണ്ട് അയാൾ ഞെട്ടി. അയാൾ പിന്നോട്ട് പാഞ്ഞു. ട്രോജൻ പടയുടെ നടുവിൽ ഒളിച്ചു. ഇത് കണ്ട പാരീസിന്റെ സഹോദരനായ ഹെക്ടറിന് ആകെ ദേഷ്യം വന്നു. ട്രോജൻകാരെ മുഴുവൻ അപമാനിക്കുന്ന നീ എന്റെ അനുജൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതാ ആ ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും പോരാ, ഈ പൊല്ലാപ്പൊക്കെ സൃഷ്ടിച്ച് അവസാനം പേടിച്ച് പടയുടെ പിന്നിൽ ഒളിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ സമ്മാനിച്ചത് തീരാത്ത ദുഃഖമാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പാരീസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടന്റെ അത്രയും ധൈര്യം എനിക്കില്ല, പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇവരോടെല്ലാം ഇരിക്കാൻ പറയൂ, എന്നിട്ട് യുദ്ധം ഞാനും മെനലാവൂസും തമ്മിലാവട്ടെ. മെനലാവൂസാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ അദ്ദേഹം കൊണ്ടുപോകട്ടെ, പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് സൈന്യം തിരിച്ചു പോവുകയും ട്രോജൻകാർക്ക് സമാധാനമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ. ഈ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. പാരീസും മെലനാമോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം അടുത്ത ആഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് ഡിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ സംശയം, കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ധനകാര്യ കാര്യങ്ങളെ സംബന്ധിച്ച കൺട്രോൾ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 13-ന് സംസ്ഥാന സർക്കാരിന് കൈമാറി. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8,400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിലുള്ള പ്രതികളെ അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644-ലും വ്യാപാരം അവസാനിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം, കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റിൻ, ബാബുരാജ് പെരിയ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ തുടങ്ങിയവർ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6:00 8:00 10:00 11:00, ഉച്ചയ്ക്ക് 12:00 1:00 2:00, വൈകിട്ട് 5:00 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, യൂസഫലി കെച്ചേരിയുടെ 1000 നാവുള്ള മൗനം എന്ന കവിത, ആലാപനം ജി ശ്രീറാം, ഉദയഗീതം NV മാത്യു, ഷാജികുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്, തുടർന്ന് പ്രഭാതവേരി. 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം, സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 19-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, മലയാള കവികളുടെ രചനകൾ 3-ാം ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ താഹിറ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കുട, 2:02 നേർമൊഴി, എഴുത്തുകാരനായ ലിബിൻ രാജുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹയെ സ്പോൺസർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 എവർ ഗ്രീൻ ഡ്യുവേറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ഉള്ളത് പറയാം. 5:45 ജനപദം. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കൃഷിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും, ശ്യാമള സോമനുമായി അഭിമുഖം. നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം, കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. കാൺക കടലിനെ കൺതുറക്കാതെ, രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ, ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബിനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആർയു, നിർവഹണ സഹകരണം ബോബി സി മാത്യു. 10:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 11:00 സുഭാഷിതം, ജെ ജേക്കബ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 7 മില്ലിമീറ്റർ. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു.

101.9 ഇത് ആകാശവാണി ആനന്ദപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
1: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഉസ്താദ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ യേശുദാസും ഗായത്രിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അരയന്നങ്ങളുടെ വീട്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: സന്ധ്യാഗീതത്തിലിനി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും വിധു പ്രതാപും പാടിയത്.

0: സന്ധ്യാഗീതം ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 29:57. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. UAEയ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം VD സതീശൻ പറഞ്ഞു. VD സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
2: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ റിസൾട്ട് kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNG വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 May തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 താഴ്ന്ന് 75,238 നിഫ്റ്റി 46 താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1,640 താഴ്ന്ന് 117,400 ആയിരുന്നത് വീണ്ടും 1,600 കുറഞ്ഞ് 115,800 ഗ്രാമിന് 14,475 വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ചാർലി എന്ന ചിത്രത്തിനുവേണ്ടി രാജലക്ഷ്മി പാടിയൊരു ഗാനം കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
1: സന്ധ്യാഗീതത്തിൽ ഇനി ചിത്രപാടിയൊരു ആൽബം ഗാനം കേൾക്കാം.

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു.

0: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നാളികേരത്തിന്റെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും വില ഉയരുന്ന സാഹചര്യത്തിൽ പോലും കർഷകർ കൽപ്പവൃക്ഷമായ തെങ്ങിൽ തന്നെയാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇപ്പോഴും ഉപജീവന മാർഗമായി തെങ്ങ് കൃഷിയെ കാണുന്നവർ നമ്മുടെ നാട്ടിൽ വിരളമല്ല. കേരളത്തിൽ അങ്ങിങ്ങായി തെങ്ങുകൃഷി വ്യാപകമാണെങ്കിലും ഉൽപാദനക്ഷമത മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണമാണ്. തെങ്ങിലെ കീടരോഗബാധയും അവയുടെ വ്യാപ്തിയും കൃത്യമായി നിർണയിച്ച് സംയോജിത നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ വിളനഷ്ടം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ് ആണ്. ഷിബു ജോർജ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നു.
1: ബിന്ദു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സാർ.
1: മേഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളെയും കുറിച്ചാണല്ലോ.
2: സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട കീടങ്ങൾ വരുന്നത് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അതേപോലെ തന്നെ മണ്ടരി, പൂങ്കുലച്ചാഴി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ടമായ കർഷകർ ഫേസ് ചെയ്യുന്ന കീടങ്ങൾ. അതിനുപരിയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമായതുകൊണ്ട് രോഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മുടെ രോഗങ്ങൾ അധികരിക്കുന്ന സമയം. അപ്പൊ രോഗങ്ങളും ഇതിനോടൊപ്പം തന്നെ ചെല്ലിയുടെ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടായതെങ്കിലാണെങ്കിൽ രോഗങ്ങളുടെ ആക്രമണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന കൊമ്പൻ ചെല്ലിയെക്കുറിച്ചാണ്. കൊമ്പൻ ചെല്ലി വ്യാപകമായിട്ട് കൃഷിസ്ഥലത്ത് എല്ലാ തെങ്ങുകളിലും ഒട്ടുമിക്കവാറും കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൊമ്പൻ ചെല്ലിയാണ്. അത് തൈത്തെങ്ങ് തൊട്ട് വലിയ തെങ്ങ് വരെയുള്ള തെങ്ങിനെ ഇത് ആക്രമിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയന്ത്രണ മാർഗം തന്നെ നമ്മൾ അവലംബിക്കാൻ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡിലാണ്. ചുറ്റുപാടുമുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊമ്പൻ ചെല്ലിയെ വളരെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ.
1: മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ തൈത്തെങ്ങാണെങ്കിൽ ചിലപ്പോൾ തെങ്ങ് തൈ തന്നെ
2: നശിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തെങ്ങ് നടുമ്പോൾ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതവും കൂടെ ചേർത്ത് നടാൻ പറയും. ഒരു പരിധിവരെ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കവളിൽ അതിന്റെ ഏതെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ നിറയ്ക്കാനുള്ള ശുപാർശയുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കോ മരവെട്ടി പിണ്ണാക്കോ എടുക്കുക. അതിന്റെ തുല്യ അളവിൽ മണലും, അതായത് നമ്മൾ 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുകയാണെങ്കിൽ 250 ഗ്രാം മണലും കൂടെ ചേർത്തുള്ള മിശ്രിതം തയ്യാറാക്കും. ഇപ്പൊ ചെറിയ തെങ്ങാണെങ്കിൽ അത്ര ആവശ്യം വരുന്നില്ല, 50 ഗ്രാം എന്നുള്ള രീതിയിലായാലും മതിയാവും. പക്ഷേ എല്ലാ കവളും നന്നായിട്ട് നിറയ്ക്കണം. അത് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ തോതിലല്ല, നന്നായിട്ട് നിറയ്ക്കുക. അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പാറ്റാഗുളിയ. പാറ്റാഗുളിയെ നമുക്ക് ഒരു ഏകദേശം ഒരു 3-4 പാറ്റാഗുളി ചെറിയതിനാണെങ്കിലും വലുതിനാണെങ്കിൽ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 12 ഗ്രാമെങ്കിലും ചേർത്തുള്ള പാറ്റാഗുളിയെ നമുക്ക് കവിളിൽ പോകണം. അപ്പോൾ കവിളിൽ വെറുതെ ഇട്ടാൽ പോരാ, അതിന്റെ മുകളിൽ എന്തെങ്കിലും മണൽ ചേർത്ത മിശ്രിതവും കൂടെ ഇടുക. കാരണം അതിന്റെ മണം പുറത്തേക്ക് വമിക്കാതെ ആ കീടത്തിനെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ കർഷകർക്ക് ഒട്ടും തന്നെ സാമ്പത്തികം മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് നമുക്ക് ഉപയോഗശൂന്യമായ വലകൾ ലഭ്യമാകുന്നുണ്ട്. അതായത് കെട്ടുവല എന്നൊക്കെ പറയുന്ന രീതിയിൽ ലഭ്യമാകുന്നു. ഈ വലകൾ നമ്മുടെ ആ കവിളിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും നാമ്പ് വരുന്ന കവിള് അതിന് ചുറ്റുപാടുമുള്ള ഓലക്കവിളിന്റെ ഭാഗത്തായിട്ട് ഈ വലകൾ വളരെ ലൂസായിട്ട് ഒന്ന് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വളരെ ടൈറ്റ് ആയിട്ടല്ല ലൂസായിട്ട് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെല്ലി വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ആ വലയിൽ കുരുങ്ങും. അപ്പൊ നമുക്ക് ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെല്ലിയെ നമുക്ക് അവിടെ നിന്ന് തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: എസ്പെഷ്യലി തൈത്തെങ്ങിന്.
2: തൈത്തെങ്ങിനൊക്കെ തീർച്ചയായിട്ടും, അതായത് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗനിർദ്ദേശം. തെങ്ങിന്റെ മുകളിൽ നമ്മൾ ഇത്രയും ചെയ്താൽ പോലും സാധാരണഗതിയിൽ ഇതിന്റെ പുഴുക്കൾ, ഈ മുട്ടയിടുന്നത് വളരെ ജീർണച്ച അവസ്ഥയിലുള്ള വളക്കുഴികളിലോ അല്ലെങ്കിൽ ചാണകക്കുഴിയിലോ, ഇങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് കൂടുതൽ ഘടകങ്ങളുള്ള സ്ഥലത്തായിരിക്കും മുട്ടയിടുന്നത്. അപ്പൊ അവിടെയും നമ്മളൊരു നിയന്ത്രണ മാർഗം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സാധാരണഗതി ഇത് വന്ന് മുട്ടയിട്ടാൽ അതിന്റെ പുഴുക്കൾ അവിടെ തന്നെ കാണും. സമാധി എത്തിയതിന് ശേഷം വണ്ടുകളായിട്ടായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള തെങ്ങുകളിലേക്ക് ഇത് കയറുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു മാർഗം ഏതാന്ന് ചോദിച്ചാൽ, നമുക്ക് പെരുവലം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, കള ചെടിയാണ്. ആ ചെടികൾ നമുക്ക് വെട്ടിക്കൂട്ടി വേരോടെ പിഴുത് ഈ

0: ചാണകക്കുഴിയിലിട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ വളരെ നന്നായിട്ട് ഈ ചാണകവുമായിട്ട് ചേർന്ന് ഇത് വെന്ന് കഴിയുമ്പോൾ, ഇല അഴുകിക്കഴിയുമ്പോൾ, ഏതെങ്കിലും അവസ്ഥയിൽ നമ്മുടെ ഈ പുഴുക്കൾ ചാണകത്തിലാണല്ലോ അത് കിടക്കുന്നത്, അപ്പൊ അത് അതിനകത്ത് ജീവിക്കാനുള്ള ഭക്ഷണം ഉള്ളപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ വിഷാംശവും കൂടെ ചെല്ലും. സ്വാഭാവികമായിട്ടും ഇതിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് തടസ്സപ്പെടും. അപ്പൊ നമുക്ക് ചെല്ലികൾ പുതുതായിട്ട് ഉണ്ടാകുന്നതിന്റെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും,
1: അവിടെ
0: നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മിത്രകുമൾ ലഭ്യമാണ്, മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു മിത്രകുമൾ. ഇതും നമുക്ക് നമ്മുടെ ചാണകക്കുഴിയിൽ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് ഒട്ടുമിക്കാറുമുള്ള നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമാകുന്നുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ലായന തയ്യാറാക്കി 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായന തയ്യാറാക്കി ചാണകക്കുഴിയിൽ നമുക്ക് തളിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കുന്നതനുസരിച്ച് നമുക്ക് അടുത്ത ചാണകം വരുമ്പോൾ ഇതിന്റെ കുറച്ച് മിശ്രിതം വേണമെങ്കിൽ നമുക്ക് അതിന് കൊടുത്ത് ഇനോക്കുലമായിട്ട് തന്നെ കൊടുത്ത് വീണ്ടും അതിന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതും അവിടെ സംഭവിക്കുന്നത് ഈ പുഴുക്കൾക്ക് രോഗം വരുത്തി കൊല്ലാനായിട്ടാണ് ഇത്തരത്തിലുള്ള മിത്രക്കുമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറാതെ രോഗം വന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പുഴുക്കളെ അവിടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബേസിസിൽ വേണം ഇത് ചെയ്യാനായിട്ട്.
1: പിന്നെ ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങൾ പൊതുവെ വലിയ തെങ്ങിലൊക്കെ എനിക്ക് തോന്നുന്ന വി ഷേപ്പ്.
0: അതെ, ആക്രമണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു തെങ്ങോല വരുന്നതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും കൂടെ വരുന്നതാണ് സാധാരണ നമ്മുടെ തെങ്ങിന്റെ വളർച്ചയിൽ. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു തെങ്ങോല വരുന്നു, അതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും വരുന്നു. ഈ പറയുന്ന തെങ്ങോലയുടെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ മടലിന്റെ ഭാഗത്ത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഈ കൂമ്പിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കൂമ്പ് തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തൈത്തങ്ങുകളാണെങ്കിൽ നമുക്ക് ചെല്ലിക്കോലിട്ട് കുത്തിയാൽ തന്നെ നമുക്ക് ചെല്ലിയുണ്ടെങ്കിൽ പതുക്കെ അതിന്റെ നാമ്പിനൊന്നും കേടാകാത്ത വിധത്തിൽ ചെല്ലിയെ കുത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ തെങ്ങിലാണെങ്കിൽ നമുക്ക് അതിന്റെ ആ മടലുകളുടെ അവിടെ ഒരു വിണ്ടൽ കീറലോ അല്ലെങ്കിൽ ഒരു തുരന്ന ഭാഗങ്ങളോ ചവച്ചു തുപ്പിയതുപോലുള്ള കുറച്ച് ചകിരി ഭാഗങ്ങളോ ഒക്കെ വെളിയിലോട്ട് തള്ളിയിരിക്കുന്നത് കാണാം. ആ കൂമ്പോലകളിൽ തന്നെ കുത്തിയതിന്റെ ഭാഗമായിട്ട് ഇത് വിടരുമ്പോൾ ത്രികോണാകൃതിയിൽ ഓലകൾ വിരിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ആ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ കർഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും തെങ്ങിൽ ഈ പറയുന്ന കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ശുപാർശ പറഞ്ഞാൽ, അതായത് ഇപ്പം വേപ്പിൻ പിണ്ണാക്കോ മരട്ടി പിണ്ണാക്കിന്റെ മിശ്രിതം കൊടുക്കാനായിട്ട് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം വർഷത്തിൽ ചെയ്തു എന്ന് പറയുന്നതല്ല, 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഗുണമേന്മയുള്ള വേപ്പിൻ പിണ്ണാക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേപ്പിൻ പിണ്ണാക്കിലെ മണം നമുക്കിവിടെ നിലനിൽക്കില്ല. മണലിന് പകരം വേണമെങ്കിൽ നേരിയ തോതിലുള്ള പാറപ്പൊടി നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാനായിട്ട് പറ്റും.
1: പിന്നെ കൊമ്പൻ ചെല്ലി കഴിഞ്ഞാൽ അടുത്ത ചെല്ലി തന്നെയാണ് ചെമ്പൻചെല്ലി.
0: അതായത് ചുമന്ന ചെല്ലി, വളരെ ചെറുതാണ് ചുമന്ന ചെല്ലി. പക്ഷെ ചുമന്ന ചെല്ലിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, കുറിയ ഇനം തെങ്ങുകൾ അല്ലെങ്കിൽ സങ്കര ഇനം തെങ്ങുകളിലാണ് ഇതിന്റെ ആക്രമണം രൂക്ഷമാകുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, അധികം പൊക്കത്തിലേക്ക് ഇത് പറക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കൊമ്പൻ ചെല്ലി ആക്രമിച്ച് നിൽക്കുന്ന തെങ്ങുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടായ തെങ്ങുകളിലോ അല്ലെങ്കിൽ രോഗം വന്ന തെങ്ങ്, പ്രത്യേകിച്ച് നമ്മുടെ മണ്ടചീയൽ, ഓലചീയൽ ഇതുപോലുള്ള അഴുകിയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചെല്ലിക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് തുരന്ന് കയറുന്നതിലുപരി അവർക്ക് അഴുകിയ ഭാഗത്തിലൂടെ അകത്തേക്ക് കയറാനാണ് ഏറ്റവും നല്ലത്. പിന്നെ അവരുടെ ബ്രീഡിംഗ് സ്റ്റേഷനിൽ അവരുടെ മുട്ട, അവരുടെ പുഴു, അവരുടെ സമാധി എല്ലാം നടക്കുന്ന തെങ്ങിൽ തന്നെയാണ്, വേറെ സ്ഥലത്തേക്ക് അവർ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ കർഷകര് ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല എങ്കിൽ ഏറ്റവും അവസാനമായിട്ട് തെങ്ങിന്റെ മണ്ട മറിയുന്നതായിരിക്കും കാണുന്നത്. ആ സമയത്തേക്കും ആ പൂർവാദേഹം അതിനകത്ത് മുഴുവനായിട്ടും തന്നെ മുട്ടയും വണ്ടും എല്ലാമായിട്ട് തന്നെ ആ തെങ്ങ് പൂർണ്ണമായിട്ട് തന്നെ നശിക്കും. അതിന്റെ ലക്ഷണത്തിൽ വേറൊരു ഭാഗം പറയാനുള്ള ചവച്ചു തുപ്പിയ കുറേയധികം ചകിരി ചണ്ട് പോലെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതേപോലെ തെങ്ങിൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ ഹോളുകൾ കാണാം, ഹോളിൽ കൂടെ ചെറിയൊരു ഒലിപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊമ്പൻ ചെല്ലിക്ക് അതേ ശുപാർശ പ്രകാരം ഈ മരട്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിശ്രിതം കൊടുക്കുന്നത് തന്നെ ഈ ചെമ്പൻ ചെല്ലിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ 2 ചെല്ലിയും ഒരുപോലെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആക്രമണം ഉണ്ടായ തെങ്ങാണെന്നുണ്ടെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗം നമുക്ക് ബിവേറിയ ബസിയാന കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ ലായന തയ്യാറാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലും. അതേപോലെ തന്നെ കെമിക്കൽ ആണെങ്കിൽ നമുക്ക് ഇമിഡാ ക്ലോപ്രിഡ് നമുക്ക് കൊടുക്കാം. അത് 1 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് തോതില് കവിളിന്റെ ഭാഗത്ത് അവിടെയാണെങ്കിൽ അവിടെ കൊടുക്കുക. തെങ്ങിന്റെ തടിയിലാണെന്നുണ്ടെങ്കിൽ തടിക്കകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ചോർപ്പ് ഉപയോഗിച്ച് ഈ ലായനി അകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 1 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് അതിൽ ശുപാർശയുണ്ട്. ചെമ്പൻചെല്ലിയുടെ നിയന്ത്രണ മാർഗത്തിന് ഏറ്റവും നൂതനമായ ഒരു സാങ്കേതിക വിദ്യ, അതായത് EPN ക്യാപ്സ്യൂൾ, എൻഡമോ പാത്തജനിക് നിമറ്റോഡിന്റെ ക്യാപ്സ്യൂൾ ആയിട്ട് ലഭ്യമാകുന്നുണ്ട്. CPCRA സാങ്കേതിക വിദ്യയാണ് ഇത്. നമുക്ക് തെങ്ങിൽ കവളിൽ വെച്ചു കൊടുക്കാം. അതൊരു 5 ക്യാപ്സ്യൂൾ വീതം 6 മാസം ഇടവേളകളിൽ തെങ്ങിന്റെ കവളിൽ വെച്ചു കൊടുത്താൽ നമുക്ക് ചെമ്പൻചെല്ലിയെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ പഠനാർത്ഥം ഇവിടെ ഇപ്പം നമുക്ക് ലഭ്യമാകുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. CPCRA ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ EPN ക്യാപ്സ്യൂളിന്റെ ലഭ്യത നമുക്ക് കർഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ മറ്റൊരു മാർഗം ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ട് തെങ്ങിന്റെ മണ്ട പോയി ആക്രമണം വന്ന തെങ്ങാണെങ്കിൽ നശിപ്പിച്ച് തന്നെ കളയണം. അതാണ് അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന തെങ്ങിനോടൊപ്പം തന്നെ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്തോ അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് കണ്ട് എടുക്കണ്ടാന്ന് കണ്ട് പോയാൽ പോലും അടുത്ത തെങ്ങിലേക്കിട്ടുള്ള വ്യാപനം വളരെ കൂടുതലായിരിക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങ് നമ്മൾ നശിച്ചാൽ ചുറ്റുപാടുള്ള 5 തെങ്ങുകൾ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരുന്നിന് നിൽക്കത്തില്ല, നശിക്കുന്നെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ അതിനെ മുറിച്ച് നമ്മൾ അവിടുന്ന് മാറ്റുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട 2 കീടങ്ങളും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മണ്ടരി എന്ന് പറയും, മൈറ്റ്സ് എന്ന് പറയും. അതൊരു അടുത്ത കാലത്തായിട്ട് വന്ന ഒരു കീടമാണ്. അപ്പൊ അതിന്റെ ഒരു നിയന്ത്രണ മാർഗങ്ങൾ ലഭ്യമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ അത് മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. കർഷകർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കൊഴിഞ്ഞു വീഴുന്ന വെള്ളമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ മോഡം ഒന്ന് അടർത്തി മാറ്റി നോക്കിയാൽ തന്നെ അറിയാം. ത്രികോണാകൃതിയിൽ ഈ വെള്ളക്കയുടെ ഭാഗത്ത് ഈ പറയുന്ന നീരൂറ്റി കുടിക്കുന്നത് കൊണ്ട് ഒരു വെളുത്ത പാട് ത്രികോണാകൃതി താഴേക്ക് വരുന്നതായിട്ട് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ മണ്ടരികൾ ഈ മോടത്തിന്റെ അടിയിൽ തന്നെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കീടങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് മുൻകരുതലായിട്ട് അത് പൂങ്കുല വിരിഞ്ഞതിന് ശേഷം, വിരിയാത്ത പൂങ്കുലകൾ ഒരു കാരണവശാലും മരുന്ന് തളി വീഴരുത്, വിരിഞ്ഞതിന് ശേഷം ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗന്ധകപ്പൊടി നമുക്ക് തൂയിക്കൊടുക്കാം. ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മണ്ടരിയെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു കീടമാണ് പൂങ്കുലച്ചാഴി. പൂങ്കുലച്ചാഴി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ചാഴി നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ്. അപ്പൊ നമുക്ക് ഈ ചെറിയ വെള്ളക്കയിൽ അത് നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് തേങ്ങയാകാനുള്ള മാർഗം ചിലപ്പോൾ കുറെ കായകൾ കൊഴിഞ്ഞു പോകും. മച്ചിങ്ങ കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥയിൽ ഈ വെള്ളക്ക എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ അത് അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള തേങ്ങയിൽ വിള്ളലുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തെങ്ങിൽ ഈ പറയുന്ന പൂങ്കുലച്ചാഴിയുടെ ആക്രമണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേപ്പെണ്ണ ലായന തയ്യാറാക്കി കൊടുത്താൽ, സോപ്പൂടെ ചേർക്കണം ലായന തയ്യാറാക്കി കൊടുത്താൽ ഒരു പരിധിവരെ തന്നെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വെള്ളീച്ചകൾ, വെള്ളീച്ചകള് ഇപ്പം കർഷകര് വളരെ വലിയൊരു പ്രശ്നമായിട്ട് കരുതുന്ന ഒരു പ്രശ്നമാണ്. തെങ്ങിൽ മാത്രമല്ല പച്ചക്കറികളിലെല്ലാം തന്നെ വെള്ളീച്ചകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാ വെള്ളീച്ചകളും തെങ്ങിൽ ആക്രമിക്കുന്നില്ല, ചില ഇനങ്ങൾ മാത്രമേ വെള്ളീച്ചകൾ വരുന്നുള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് മഴക്കാലത്ത് വെള്ളീച്ചകളുടെ ആക്രമണം വളരെ കുറവായിരിക്കും, വേനൽക്കാലത്തായിരിക്കും വെള്ളീച്ചകളുടെ ആക്രമണം കൂടുതലുള്ളത്. അപ്പൊ നമ്മള് മഴക്കാലത്ത്

0: കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മഞ്ഞക്കെണികൾ നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളീച്ചയെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സാധാരണ മിത്ര കീടങ്ങൾ തന്നെയുണ്ട് വെള്ളീച്ചകളുടെ അവരുടെ ശത്രുക്കളായിട്ട്. അപ്പോൾ ആ പരിധിയിൽ നമുക്ക് വെള്ളീച്ചകളെ നിയന്ത്രിച്ച് നിർത്താം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടായാൽ ചിലപ്പോൾ ഈ പറയുന്ന അതിൻ്റെ സെക്രീഷൻ, അതായത് ഒരു തേൻ്റെ പദാർത്ഥം പോലെ അതിൻ്റെ ശരീരത്തിൽ ഉത്ഭവിപ്പിക്കുന്ന ഒരു സെക്രീഷനുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങോലകളിൽ ഒരു സൂട്ടി മോൾഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു ഫംഗസിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ട്. അതെ അതെ, അതുണ്ടാകുമ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം കുറയും. അപ്പൊ അന്നേരം നമ്മുടെ തെങ്ങിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കർ ഉപയോഗിച്ച് ഈ പറയുന്ന ആ സൂട്ടി മോൾഡ് നമുക്ക് തെങ്ങോലകളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം തളിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
1: പിന്നെ ഇങ്ങനത്തെ കീടങ്ങളൊക്കെ വരുമ്പം രോഗങ്ങൾക്ക് വരാനുള്ള മാർഗവും അത് തുറന്നിടും.
0: അതെ അതെ, അതായത് ഇപ്പം പ്രത്യേകിച്ച് കൊമ്പൻചൊല്ലി പോലുള്ള കീടങ്ങൾ വന്ന് ആക്രമിച്ചാൽ അവിടെ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടും. പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥ വളരെ അനുകൂലമാണ് മണ്ട ചീയൽ, ഓല ചീയൽ അതുപോലുള്ള രോഗങ്ങൾക്ക്. അന്തരീക്ഷ ഈർപ്പം കൂടി നിൽക്കുന്നൊരവസ്ഥയിലും കാലാവസ്ഥ തണുപ്പുള്ള സമയത്തും പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ സാധ്യതയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട്. അപ്പോൾ ഈ രോഗങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ, മണ്ട ചീയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട രോഗം തന്നെയാണ്. ഈ മണ്ട ചീയൽ എന്ന് പറഞ്ഞാൽ മണ്ട ചീഞ്ഞു പോകുന്നൊരവസ്ഥ, അതായത് നാം പോലെ അഴുകി പോകുന്നൊരവസ്ഥ. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കാനായിട്ട് മുൻകരുതലായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മഴക്കാലത്ത് ബോഡോ മിശ്രിതം തയ്യാറാക്കി തെങ്ങോലകളിൽ തളിക്കുക, നാമ്പ് സഹിതം ഭാഗങ്ങളിൽ തളിക്കാം. അതേപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് CPCRയുടെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്, ട്രൈക്കോഡെർമ കേക്ക് എന്ന് പറയും. അത് CPTD28 ഐസൊലേറ്റ് ആണ്. അത് നമുക്ക് ഇപ്പം ലഭ്യമാകുന്നുണ്ട്. അതും നമ്മുടെ ഒരു പ്രൊഫൈലാറ്റിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 2 മുതൽ 4 കേക്കുകൾ വരെ ഏറ്റവും അകഭാഗത്തുള്ള കവിളുകൾ നമുക്ക് നിക്ഷേപിക്കാം. അത് ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 2 മാസം ഇടവേളകളിൽ ഈ കേക്കുകൾ നമുക്ക് തിരികെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിള് അവിടെ വ്യാപകമാകുകയും ഈ ബഡ് റോട്ട് അല്ലെങ്കിൽ മണ്ടചീലിന് കാരണമാകുന്ന ഫൈറ്റോഫ്തോറയെ നമുക്ക് അവിടെ അങ്ങനെയുള്ള അണുക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള ഈ പറയുന്ന കഴിവ് ട്രൈക്കോഡെർമയ്ക്കുണ്ട്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും തെങ്ങിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ താല്പര്യമായിട്ടുള്ളവരാണ്, ഒരുപാട് തെങ്ങൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കെമിക്കൽ ചെയ്യാൻ താല്പര്യമായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലോറോ തലോണിൽ എന്നൊരു കെമിക്കൽ ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് 3 ഗ്രാം 300 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി കവിളിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതിനെ നമുക്ക് തരി രൂപത്തിൽ ചെറിയ പാക്കറ്റുകളിലാക്കാം, അതായത് സാഷേ പോലെ ആക്കിയതിന് ശേഷം ഈ ഓലക്കവിളിൽ നമുക്ക് 3 ഗ്രാം വീതം ചെറിയ ചെറിയ പാക്കറ്റുകൾ തിരികെ വെച്ച് കൊടുക്കാം. പാക്കറ്റ് കിട്ടിയില്ല എങ്കിൽ തുണിയിലായാലും മതി, കെട്ടി നമുക്ക് തിരികെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് കെമിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
1: പിന്നെ
0: ഓലച്ചീയൽ നമുക്ക് വ്യാപകമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഓലച്ചീയലിന് ഓലക്കാലുകൾ കരിഞ്ഞതിന് ശേഷം ഈർക്കലുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുറ്റിച്ചൂലിന്റെ അവസ്ഥയിലേക്ക് തെങ്ങ് മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അത് വായിൽ കൂടെ തന്നെയാണ് ഈ രോഗം പടരുന്നത്. അപ്പം നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലും അതേപോലെ തന്നെ മഴ കഴിയുമ്പോഴുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വ്യാപകമാകുന്നത്. അപ്പം ഇത് നമുക്ക് മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ ട്രൈക്കോഡെർമ കേക്ക് തന്നെ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ഫംഗൽ ഡിസീസിനും അല്ലെങ്കിൽ നമ്മുടെ കുമിൾ രോഗങ്ങൾക്കും അത് ഈ പറയുന്ന നിയന്ത്രണം കൊണ്ടുവരും. അല്ലായെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺടാഫ് എന്നൊരു മരുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഹെക്സാകോണോസോൾ എന്ന ഒരു കെമിക്കലാണ്. അത് നമുക്ക് 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേയിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ, അത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വെറുതെ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ആ രോഗം വന്ന ഭാഗങ്ങൾ നീക്കിയതിന് ശേഷം ഈ ഒരു മരുന്നിന്റെ തളി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു രോഗമാണ് നമുക്ക് സ്റ്റെം ബ്ലീഡിംഗ് അല്ലെ ചെന്നീരൊലിപ്പ് എന്ന് പറയും. അതിനും നമുക്ക് ഈ ട്രൈക്കോഡെർമ ശുപാർശയുണ്ട്. അതായത് തടിയിൽ സാധാരണഗതിയിൽ ഈ ഫംഗലിന്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ ഭാഗം അളിഞ്ഞു പോകുന്നൊരവസ്ഥ, അപ്പൊ അവിടെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി അതിനുശേഷം ഈ ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് നനച്ചതിന് ശേഷം ഉണങ്ങിയ ഭാഗമാണെങ്കിൽ നനച്ചിട്ട് വെച്ചു കൊടുക്കുക ട്രൈക്കോഡെർമ കേക്ക്. അവിടെ വെച്ചിട്ട് നമുക്ക് എഴയാകുന്ന തുണി വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ കമുകിന്റെ പാളകൾ ഉപയോഗിച്ച് കെട്ടുകയോ എന്തെങ്കിലും രീതിയിലൊന്ന് മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ട്രൈക്കോഡെർമയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും ചെന്നീരൊലിപ്പിന് കാരണമാകുന്ന അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: കാറ്റുവീഴ്ച
0: ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാധാരണയിൽ കാറ്റുവീഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ പോയിസൺ ആണ്. അതായത് വളരെ പതുക്കെ ആയിരിക്കാം തെങ്ങിന്റെ നാശം വരുന്നത്, തെങ്ങിന്റെ കായ്ഫലങ്ങൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓലച്ചീയൽ രോഗങ്ങളും അതേപോലെ കീടങ്ങളെ, കാറ്റുവീഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഫൈറ്റോപ്ലാസ്മ

എന്ന് പറയുന്ന ഒരു അണുവിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എല്ലാം കൂടെ ചേർന്ന് ഒരു വളരെ സംയോജിത നിയന്ത്രണ മാർഗം കൊണ്ടുവരണം. അണുക്കൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരണം, കീടങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം, തെങ്ങിന്റെ ആരോഗ്യം സംരക്ഷിക്കണം, പ്രത്യേകിച്ചും കൃത്യസമയത്ത് ജലസേചനം, കൃത്യസമയത്ത് വളപ്രയോഗം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റുവീഴ്ചയെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് മച്ചീങ്ങ കൊഴിച്ചിൽ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. രോഗം കൊണ്ടാകാം, കീടം കൊണ്ടാകാം, അതേപോലെ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവം കൊണ്ടും മച്ചീങ്ങ കൊഴിച്ചിലുണ്ടാകാം. മച്ചിങ്ങ കൊഴിച്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് തെങ്ങിന്റെ ചൂട്ടിൽ കിടക്കുന്ന മച്ചിങ്ങകള് പറക്കി ഇത് കൊഴിഞ്ഞു പോയതാണെന്ന് പറയാത്, നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം തെങ്ങിന് മച്ചിങ്ങ കൊഴിയെന്ന് മനസ്സിലാക്കണം. ആദ്യം പോയി ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞാൽ ആ മച്ചിങ്ങ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയതിന് ശേഷം അടുത്ത 24 മണിക്കൂറിൽ എത്ര മച്ചിങ്ങ കൊഴിയുന്നു എന്ന് നോക്കുക, മച്ചിങ്ങ എടുത്തു നോക്കുക. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ആ മച്ചിങ്ങയിൽ കറുത്ത പാടുകളോ അഴുകലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും രോഗത്തിന്റെ അവസ്ഥയാണ്. പഴയ മച്ചിങ്ങ എടുത്ത് നോക്കിയാൽ ഈ കാണും, പക്ഷെ അത് തറയിൽ കിടന്ന് ഉള്ള അഴുകലാകാം. അതുകൊണ്ടാണ് ഈ 24 മണിക്കൂറിനുള്ള ചെക്കിംഗ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഴുകലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പുള്ളിയ പാട് പോലെയൊക്കെ ആണെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിലേക്കായിരിക്കും നമ്മളൊരു കുമിൾനാശിനി കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം കീടങ്ങളുമാകാം, നേരത്തെ പറഞ്ഞ പോലെ മണ്ടരിയോ അല്ലെങ്കിൽ പൂങ്കലച്ചാഴിയോ ഒക്കെ ആകായാൽ പോലും നമുക്ക് ഇതേപോലെ സാധാരണഗതിയിൽ മച്ചിങ്ങ കൊഴിയാം. അങ്ങനെയാണ് നമ്മളൊരു കീടനാശിനി പ്രയോഗം കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടുമല്ല എങ്കിൽ, വളരെ കൂടുതൽ മച്ചിങ്ങ കൊഴിച്ചിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ അഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവമായിരിക്കും. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് മൈക്രോഫുഡ് കൊടുക്കാം. ഇപ്പൊ ഏറ്റവും ഫലവത്തായിട്ട് നമുക്ക് CPCR ടെക്നോളജി, കൽപ്പപോഷക് ഉണ്ട്, കൽപ്പവർദ്ധിനിയുണ്ട്. ഇപ്പൊ രണ്ട് നമുക്ക് മൈക്രോഫുഡ് ലഭ്യമാണ്. കൽപ്പപോഷക് തൈത്തെങ്ങുകൾക്കും കൽപ്പവർദ്ധിനി കായ്ഫലമുള്ള തെങ്ങുകൾക്കുമാണ്. അപ്പൊ മച്ചിങ്ങ കൊഴിച്ചിലുള്ള തെങ്ങുകൾക്ക് കൽപ്പവർദ്ധിനി ഒരു വർഷത്തിലൊരിക്കൽ തന്നെ നമുക്ക് 500 ഗ്രാം രണ്ട് പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം നമുക്ക് തെങ്ങിന്റെ ചുവട്ടിൽ കൊടുക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് കൊടുക്കുക, മറ്റ് രാസവളങ്ങളോടൊപ്പമല്ല, ഒരിടവേള കൊടുത്തുകൊണ്ട് മഴക്കാലത്ത് ഈ കൽപ്പവർദ്ധിനി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മച്ചി

തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ്. ഷിബു ജോർജാണ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിച്ചത്. ബിന്ദു ആർ മാത്യൂസിന്റെ ഫോൺ നമ്പർ പറയാം, 9446911451. നമ്പർ ഒരിക്കൽ കൂടി, 9446911451.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയിലെ എല്ലാ ഭാഗങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഉത്തരം, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്ന് നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ലാറ്റെക്സ് ഫോം. ലാറ്റെക്സ് ഫോമിന്റെ സിംഹഭാഗവും മെത്തകൾ, തലയിണകൾ, കുഷ്യനുകൾ, വാഹനങ്ങളുടെ സീറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും ഫഹദും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദും അഭിരാമി അജയും പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. പുള്ളിപ്പുലികളും ആട്ടിൻകൂട്ടും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചുക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും മനുവും സുജാത എന്നിവർ പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസ് കടലിടുക്കിലുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനർപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. റാഗിംഗ് സംബന്ധമായ പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ

ഡെങ്കിപ്പനി പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബൌളിംഗ് തെരഞ്ഞെടുത്തു.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അനന്തഭദ്രം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റിൻ, ബാബുരാജ് പെരിയ തുടങ്ങിയവർ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖാവിമൽ. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി 9495569631. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പ്രേമം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

സർവമായ എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി ശ്രീപതിയും ജസ്റ്റിൻ പ്രഭാകരനും പാടിയത്. ഗാനരചന മനു മഞ്ജിത്തും ആരോൺ മാത്യുവും. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ. മീശമാധവൻ എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയത്.

ഒരു ഗാനം കൂടി. സാഹസം എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയത്. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം ബിപിൻ അശോക്.

സംഗീതം മഴയായി പെയ്തിറങ്ങുന്ന ഈ സുന്ദരമായ ഗസൽ രാവിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചില പാട്ടുകൾ നാം കാതുകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് കേൾക്കാറുള്ളത് അല്ലേ? അത്തരത്തിൽ ആത്മാവിൽ തൊടുന്ന കുറച്ച് ഗസലുകളുമായാണ് നാം ഇന്നും വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ മധുരവും വിരഹത്തിന്റെ നൊമ്പരവും ഒക്കെ ഒത്തുചേർന്ന ഗസൽ സന്ധ്യ നമുക്ക് ആരംഭിക്കാം.

മനസ്സിനുള്ളിൽ സന്തോഷം നിറയ്ക്കുന്ന ഹരിഹരന്റെ ഗസൽ. അദമിന്റെ കാവ്യാത്മകമായ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ജോളി മുഖർജിയാണ്. ഒരു തവണയെങ്കിലും തകരാത്ത ഹൃദയമില്ല, എന്നാൽ പുനരുജ്ജീവനം അസാധ്യവുമല്ല.

ആബിദ പർവീന്റെ ഭാവാത്മകമായ ഗസൽ. വേർപാടിന്റെ വേദന നിറഞ്ഞു നിൽക്കുന്ന സംഗീത ശില്പം. ന അപ്നാ രഞ്ജ് ന ഓറോ കാ ദുഃഖ് ന തേരാ മലാൽ. തന്റെ ആലാപന ശൈലിയിലൂടെ ഗസലിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ആബിദ പർവീൻ. മനോധർമ്മം എന്ന കല ഗാനത്തെ വ്യത്യസ്തമാക്കുന്നു.

എന്നിൽ നിന്ന് ഈ പണവും പ്രശസ്തിയും എടുത്തുകൊള്ളുക, യൗവനത്തെ സ്വീകരിച്ചുകൊള്ളുക. മഴത്തുള്ളികളെ ഓമനിച്ച കടലാസ തോണി ഒഴുക്കിവിട്ട കുട്ടിക്കാലം എനിക്ക് തിരിച്ചു തരൂ എന്ന് കുറിക്കുന്നത് കവി സുദർശൻ ഫക്കീറാണ്. ജഗ്ജീത് സിംഗിന്റെ സംഗീതവും ആലാപനവും.

0: രാവ് പുലരാം, സംഗീതം നിലയ്ക്കാം, പക്ഷേ ഈ ഈണങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. ഒരു നനുത്ത മഴയായി എന്നും ഈ സംഗീതം നമ്മുടെ ഉള്ളിൽ പെയ്തുകൊണ്ടിരിക്കട്ടെ. മനോഹരമായ മറ്റൊരു ഗസൽ സന്ധ്യയിൽ വീണ്ടും ഒത്തുകൂടും വരെ മേ രൂബി ബാബു സഭി ശ്രോതാവുംകു ശുഭരാത്രി.
1: ഗസൽ അവതരണം നിർവഹണം റൂബി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ...
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്നറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതുമുണ്ടായോ?
1: മഹാരാജൻ, എന്നോടങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കുമോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാൽ.
2: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
1: ഉത്തരവ് മഹാരാജൻ.
2: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
2: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും.

0: അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്, അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം, ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
1: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
0: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
1: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം, ഇതെന്റെ ആജ്ഞയാണ്.
0: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
1: മന്ത്രി, എന്താ ഇത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
0: ഇല്ല അങ്ങനെ, അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
1: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
0: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം, എന്നെ വിശ്വസിക്കണം.
1: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
0: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
2: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
0: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല, ഇതിനും വലിയ കാരണം എന്താ?
1: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
2: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
0: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
1: മന്ത്രി, അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുവരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
0: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
1: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു

0: പരിഹാരം ഉണ്ടാക്കി തരണം.
1: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
2: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാളെന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, 6 മാസമായി പലിശയില്ല.
1: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
1: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
2: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
0: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ, ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
1: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
2: അങ്ങുന്നനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
1: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
2: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
1: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
2: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
1: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
2: പക്ഷേ എന്താണൊരു പക്ഷേ?
1: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
2: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
1: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
1: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് അവിടെ നടന്നത്?
1: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
1: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
1: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ,
1: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
4: ആ പലിശക്കാരനോ?
1: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
4: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
1: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
4: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
3: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും

0: നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
1: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
0: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
1: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
0: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
1: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
0: അതെ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
1: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
2: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
0: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
1: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
2: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
0: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
2: ഇല്ല ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
1: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവി വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
0: മഹാരാജൻ നീണാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
1: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
2: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീണാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർ

0: നിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
1: ഉത്തരവ് മഹാരാജ.
0: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
1: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
0: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
1: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
0: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷേ മന്ത്രി,
1: മഹാരാജൻ,
0: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
1: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
0: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
2: ഗൗതമൻ കഴിവുറ്റൊരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ.
0: എന്താണൊരു പക്ഷേ?
2: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
1: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല, ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായ ഒരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും. നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിൽ എത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
1: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
0: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
1: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലൂ.
3: ശരി അച്ഛാ.
4: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
0: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
4: എന്റെ ദൈവമേ,

0: ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
1: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
0: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
2: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
3: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ? എന്താ മിണ്ടാതിരിക്കുന്നത്?
0: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
1: ആ ബന്ധമറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
0: അങ്ങെന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധിപ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
1: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
0: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേന്. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
1: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഈ രാജ്യത്തെ
0: ദേവി മഹാമായെ ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയനെ സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
3: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
1: ഉത്തരവ് മഹാരാജൻ.
3: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
1: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
3: ആ പിന്നെ വിഗ്രഹനിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒന്നുകൊണ്ട് പേടിക്കണം മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
3: അങ്ങനെയാവട്ടെ, എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
4: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
3: അമ്മേ ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളു കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ
1: മഹാരാജൻ? അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
3: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
3: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ! പ്രജകൾ ഭരണത്തിനു നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
3: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യമെന്താണ്? ആ ശരി, വരാൻ പറയും.
3: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
5: അതെ.

0: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഗുണം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
1: പറയൂ, എന്താണ് ആ സംശയം?
0: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
0: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കാലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തി.
1: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
2: അതെ മഹാരാജൻ.
1: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
1: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരൂ. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
5: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
4: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
5: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
1: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
6: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
1: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി.
6: ദേവി,
1: ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
6: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരെവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
3: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
1: പറയൂ.
3: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്. എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റം

0: കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
1: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിന് സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
1: നാം വിചാരണ നടത്തി വിധിച്ചതിനു ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
0: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
1: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
0: അഭയ, കരയതെ.
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
0: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
3: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
0: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
3: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
0: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
3: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും അല്ലേ?
0: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
3: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
0: മഹാരാജൻ,
1: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
0: രണ്ടുമല്ല മഹാരാജൻ.
4: അഭിമന്യു രാജ്യസഭയെ പരിഹസിക്കുകയാണോ? രാജ്യസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
0: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
4: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
0: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
4: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
0: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
5: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
0: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
4: ഇതെന്ത് മറിമായം? ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
5: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടെ ഏവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
5: അസാധാരണമായ കാര്യം? അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
5: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളോ?
0: അതെ മഹാരാജൻ, ആറ് വിരലുകൾ.

0: ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
1: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യുണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
2: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്, അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
3: നിർത്തു, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
2: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
3: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
4: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ ദേവി.
3: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
4: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
3: മറ്റെന്താണൊരു വഴി?
4: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
3: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
4: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
3: അച്ഛൻ എന്താണീ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
4: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
3: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
2: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
5: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്തു ബന്ധം?
2: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
5: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
2: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
0: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
6: വന്നിരുന്നു മന്ത്രി. അവിടെ നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
0: ശരി, വരാൻ പറയൂ.
6: ഉത്തരവ് മന്ത്രി.
0: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
7: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിലെത്തിക്കണ്ടേ?
0: ഓഹോ, അങ്ങനെയോ? ശരി,
1: ഗൗതമ

0: ഉത്തം എന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
1: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവീ വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി അദ്ദേഹം, നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
0: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവീ വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
1: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
0: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവീ വിഗ്രഹം എടുത്തുകൊണ്ടു വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
1: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
0: നോക്കട്ടെ. ഓ, അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയാണ്. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കും. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
1: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
0: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
2: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
0: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗമോട്ടെ.
2: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
0: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
2: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
0: ശരി, നീ ചെല്ല്.
1: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെയിരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
0: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
1: ഉത്തരവ് മന്ത്രി.
0: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
3: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
0: അങ്ങ് പറഞ്ഞു വരുന്നത്,
3: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
0: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
3: എന്താ മന്ത്രി, എന്തു പറ്റി?
0: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
0: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ 6 വിരലുകളുണ്ടെന്ന്?
3: അതെ, അത് ശരിയാ. 6 വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ.

0: ആറ് വിരലുകൾ.
1: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
2: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറ് വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറ് വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
2: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
3: ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
4: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
5: മഹാരാജൻ, വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
6: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
2: നിൽക്കൂ അഭിമന്യു. ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളിയെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി?
6: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു. അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
2: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെപ്പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
7: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റിൽ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിൽ ഇന്നാദ്യം മൂന്നാം പക്കം എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11 മണി. ഇപ്പോൾ പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: ഒരു മഹാനെ കുറിച്ച് തിരുവിതാംകൂറിൽ പ്രസിദ്ധമായുള്ളൊരു കഥയാണ്. കഥാനായകൻ തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ ഒരു കാലത്ത് ദളവയായിരുന്ന് ആദ്യമായി ഇവിടെ കണ്ടെഴുത്ത് ഏർപ്പാടാക്കിയ ആളാണ്. അദ്ദേഹം തൻ്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് കണ്ടെഴുത്തിനെയും കരം പിരിക്കേണ്ട തോതിനെയും വൃക്ഷങ്ങൾ ഇനം തിരിക്കേണ്ട ക്രമത്തിനെയും വേണ്ട വ്യവസ്ഥകൾ ഏർപ്പെടുത്തി അവയ്ക്ക് വിരുദ്ധമായി യാതൊരു വിധത്തിലും പ്രവർത്തനം നടത്താതിരിക്കുന്നതിൽ ജാഗരൂകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലെത്തി. പടിഞ്ഞാറേ അറപ്പുരമുറ്റത്ത് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം യാദൃച്ഛികമായി തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കി. തിക്കിത്തിരക്കി നിൽക്കുന്ന കൂമ്പുകളും വികസിച്ച് സമൃദ്ധമായുള്ള പൂക്കുലകളും കനത്ത തെങ്ങിൻ കുലകളും തഴച്ചു നിൽക്കുന്ന ഓലമടലുകളും കൊണ്ട് മനോഹരമായ ആ തെങ്ങ് കണ്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, നല്ല ഒന്നാം തരത്തിൽ കൊള്ളിക്കേണ്ട തെങ്ങ് തന്നെയാണിത്. തുടർന്ന് അമ്മയുടെ അടുത്തെത്തി അദ്ദേഹം ചോദിച്ചു, അമ്മേ, നമ്മുടെ ഈ പുരയിടത്തിൽ കണ്ടെഴുത്ത് നടത്തിയോ? ഓഹോ, നമ്മുടെ കൂടെ താമസിച്ചിരുന്ന മല്ലനായിരുന്നു ഇവിടുത്തെ കണ്ടെഴുത്ത് പിള്ള. ചോറ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. പെട്ടെന്നുണ്ടായ വികാരത്തള്ളലിൽ ആ സ്വാധ്വി അറിയാതെ പറഞ്ഞു നിർത്തി. അർത്ഥോക്തിയിലുള്ള ആ പറച്ചിലും മുഖത്തെ പരിഭ്രമവും കണ്ട മകൻ ചോദിച്ചു, എന്താണമേ, മുഴുവൻ പറയരുതോ? അവൻ്റെ കഥ മുഴുവൻ പറയൂ. ഒന്നും കാണിച്ചില്ല, നീ കേൾക്കത്തക്കതായി ഒന്നും ഇവിടെ നടന്നുമില്ല. എൻ്റെ മോൻ വിശന്ന് വലഞ്ഞു നിൽക്കാതെ വല്ലതും കഴിക്ക്, ആ സ്നേഹമയ്യായ അമ്മ പറഞ്ഞു. അത് കേട്ട മകൻ പറഞ്ഞു, അമ്മേ, ഈ ഉരുട്ട് വിരട്ടൊന്നും വേണ്ട, സത്യം മുഴുവൻ പറയൂ, കേൾക്കട്ടെ. നിന്റെ ചട്ടപ്രകാരം എല്ലാം നടന്നിട്ടുണ്ട്, അമ്മ പറഞ്ഞു. ശരി, എങ്കിലെന്തിനാണ് ഈ പരിഭ്രമം? പടിഞ്ഞാറ് വയസ്സ് നിൽക്കുന്ന തെങ്ങിനെ എത്രാം തരത്തിൽ പെടുത്തി? മകൻ ചോദിച്ചു. അത് കേട്ട ആ മാതാവ് വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, ആ ഒന്നാം തരമോ രണ്ടാം തരമോ മൂന്നാം തരമോ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഏത് തരത്തിലാണ് പെടുത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയണം. മകന് നിർബന്ധമായി. അപ്പാ, ആരുടെയും വയറ്റത്തടിക്കരുതേ, ഗതിയില്ലാത്തവരോട് കടുങ്കൈയൊന്നും എടുക്കരുതേ. ആ അമ്മ കേണു, ആരവിടെ? മകൻ്റെ കൽപ്പന കേട്ട ആ മാതാവ് പറഞ്ഞു, അവൻ ആളയക്കണ്ട, മൂന്നാം തരമായി എഴുതാൻ ഞാനാ പറഞ്ഞത്. വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കുക. അമ്മയെ ശിക്ഷിക്കുകയോ? ശമ്പളം വാങ്ങുന്നത് അവനാണ്, അപവാദം എനിക്കും. പൊന്നുതമ്പുരാൻ്റെ ദളവ ഞാനായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല, മകൻ കട്ടായം പറഞ്ഞു. മാതാവിൻ്റെ അശ്രുജലതി കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. കളവായി കണക്കെഴുതിയ കണ്ടെഴുത്ത് മല്ലൻപിള്ളയുടെ പെരിവിരലുകൾ രണ്ടും ഛേദിക്കപ്പെട്ടു. ദളവായിയുടെ വകഭൂമിയാകെ ആവർത്തിച്ച് കണ്ടെഴുതുകയും ചെയ്തു. 119 വർഷം മുമ്പ് കേരളത്തിലെ മലയാള ഒന്നാം പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണിത്. ഈ കഥയിലെ ഗുണപാഠമൊന്നും എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ കഥയിലെ നായകനായ ദളവ മഹാനിഷ്ഠൂരനാണെന്ന് തോന്നാമെങ്കിലും നീതി നടത്തിപ്പിൽ അദ്ദേഹം കാണിച്ച പക്ഷപാതമില്ലായി അദ്ദേഹത്തെ പൂജ്യനാക്കുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് മലയാള ഭാഷയിൽ പരിണതപ്രജ്ഞരായ പണ്ഡിതന്മാരുടെ ഒരു സമിതി തയ്യാറാക്കിയ പാഠപുസ്തകത്തിലാണ് ഈ സംഭവം ചേർത്തിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കുട്ടികൾക്ക് ആദ്യകാലങ്ങളിൽ രാജ്യസ്നേഹികളുടെയും നീതിബോധവും സത്യസന്ധതയുള്ള ത്യാഗികളുടെ മഹാരഥന്മാരുടെയും ഒക്കെ കഥകൾ പഠിക്കാനുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ അവയൊക്കെയും പാഠഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനാൽ കുട്ടികളുടെ സ്വദേശാഭിമാനം

0: ബഹുമാനത്തെയും രാജ്യസ്നേഹത്തെയും ഒക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാനാവും. സത്യധർമ്മച്യുതാൽപുംസ കൃതാദാശി വിഷാദിവ എന്ന മഹാഭാരതവാക്യത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്: സത്യധർമാദികൾ വെടിഞ്ഞിടുന്ന പുരുഷനെ കൃതനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. എമ്പ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികളും മറ്റൊന്നല്ലല്ലോ സൂചിപ്പിക്കുന്നത്. കള്ളവും ചതിയുമില്ലാതെ മാലോകരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു മഹാകാലത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ ആണ്ടിലൊരിക്കൽ താൻ ഭരിച്ചിരുന്ന നാട്ടിലേക്ക് വരുന്ന മഹാബലി ചക്രവർത്തിയെ ഓണം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കാറുണ്ട്. എന്നാൽ സത്യസന്ധതയോടെ കർക്കശനായി നീതി നിർവഹണം നടത്തിയ വേളിത്തമ്പി ദളവ എന്ന രാജ്യസ്നേഹിയെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇക്കാലത്തെ പരിതസ്ഥിതിയിൽ അങ്ങനെ ഒരു നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവും പലരും ആഗ്രഹിക്കുക. മഹാകവി അക്കിത്തം എഴുതിയതുപോലെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം.
1: പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 4:58. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം.

भी

मैंने नहीं तो

ऐसा मानो या न।

तू

Thank you.

घटना। यही है साहिबान कहानी प्यार की। किसी ने जान ली